0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനൽ. ഇന്ന് 2026 ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച. കൊലവർഷം 1202 12 ചതയം നക്ഷത്രം. കോളിൻ പവൽ പറഞ്ഞ ഒരു വാചകത്തോടെ നമുക്ക് ഇന്നത്തെ അരുണോദയം ആരംഭിക്കാം. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് മാജിക് കൊണ്ടല്ല, അതിന് വിയർപ്പും കഠിനാധ്വാനവും ഉറച്ച തീരുമാനവും ആവശ്യമാണ്. വലിയ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കാൻ എളുപ്പമാണ് അല്ലേ? എന്നാൽ ആ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടത് വിട്ടുകൊടുക്കാത്ത പരിശ്രമമാണ്. ഭാഗ്യത്തിന് കാത്തിരിക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിനായി ഇന്ന് തന്നെ ഇറങ്ങിത്തിരിക്കുക. ദിവസവും നിങ്ങൾ എടുക്കുന്ന ചെറിയ ചെറിയ പരിശ്രമങ്ങളാണ് നാളെ വലിയ വിജയമായി മാറി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നാം ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ്. അവിടെ പല വീക്ഷണങ്ങളും ചിന്താഗതികളും ഉള്ള, വ്യത്യസ്തരായ കഴിവുകളും വാസനകളും ഉള്ള ധാരാളം ആളുകളുണ്ടാകും. നമുക്ക് അവരുമായി ഇടപഴകേണ്ടതും ഒരുമിച്ച് ജോലി കാര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ടതും ആയ അവസരങ്ങൾ ഉണ്ടാകും. തൊഴിലിടങ്ങളിലാകട്ടെ, കുടുംബങ്ങളിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, ധാരാളം ധാരണകളും തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഉടലെടുക്കാനുള്ള സാധ്യത ഏറെയാണ്. ധാരാളം നല്ല അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. നമ്മിൽ പലരും പ്രശ്നങ്ങളിൽ ഇടപെടാതെ അല്ലെങ്കിൽ പ്രതികരിക്കാതെ നിസ്സംഗതയെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് പതിവ്. എന്നാൽ നാം ജീവിതത്തിൽ നിർബന്ധമായും പ്രതികരിച്ചിരിക്കേണ്ട സന്ദർഭങ്ങളും ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഒന്ന്, എവിടെ നമ്മുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്നുവോ അവിടെ പ്രതികരിച്ചേ തീരൂ. ആരെങ്കിലും ബോധപൂർവം നമ്മുടെ വ്യക്തിത്വത്തെയോ അന്തസ്സിനെയോ അനാവശ്യമായി അപമാനിക്കാൻ ശ്രമിച്ചാൽ അവിടെ പ്രതികരിച്ചിരിക്കണം. മാന്യമായ രീതിയിൽ വേണമെന്ന് മാത്രം. നിശബ്ദത, നിസ്സംഗത പലപ്പോഴും മറ്റുള്ളവർ മുതലെടുക്കാൻ ശ്രമിക്കും. പലപ്പോഴും അത് നമ്മുടെ സമ്മതത്തിന്റെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെടാനും സാധ്യതയുണ്ട്. രണ്ടാമത്, അനീതികൾക്കെതിരെ പ്രതികരിക്കുക എന്നതാണ്. നമ്മിൽ പലരും നമ്മുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവർക്ക് നീതി നിഷേധിക്കുന്നത് കാണേണ്ടി വരുമ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ എന്തിനിടപെടണം എന്ന ചിന്തയിൽ, അല്ലെങ്കിൽ എന്തിനി വയ്യാവേലി തലയിലെടുത്ത് വെക്കണം എന്ന് ചിന്തിച്ച് പ്രതികരിക്കാതിരിക്കുകയാണ് പതിവ്. നാളെ ഇതേ നീതി നിഷേധത്തിന് നമ്മളും പ്രാർത്ഥീഭൂതരാവാം എന്ന് പലപ്പോഴും നാം ഓർക്കാറില്ല. നീതി നിഷേധം, അത് അവനവനോടായാലും മറ്റുള്ളവരോടായാലും, അത് കണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാതെ അതിനെതിരെ പ്രതികരിക്കുക എന്നതൊരു സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ്. തെറ്റ് ചെയ്യുന്നതിനേക്കാൾ മോശമായ കാര്യം തെറ്റ് കണ്ടില്ലെന്ന് നടിക്കുന്നതാണ്. അത് തെറ്റുകളെ മൗനമായി പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ്. അടുത്തത്, നമ്മുടെ വ്യക്തി ജീവിതത്തിലോ തൊഴിൽ സ്ഥലങ്ങളിലോ നാം വ്യാപരിക്കുന്ന മറ്റു സ്ഥലങ്ങളിലോ മറ്റുള്ളവർ പരിധി ലംഘിക്കുന്നു, അതൊരു മോശം പെരുമാറ്റമായാലോ സംസാരമായാലോ ബാഡ് ടച്ച് ഓർ ഗുഡ് ടച്ച് എന്തുമാവട്ടെ, അപ്പോൾ അരുത് ഡോണ്ട് ക്രോസ് ദി ലിമിറ്റ്സ് എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. പല മോശം അനുഭവങ്ങളും നാം ഇപ്രകാരം പ്രതികരിക്കുന്നതിലൂടെ ഒഴിവാക്കാം. ഇതിനുള്ള മറ്റൊരു കാരണം, തെറ്റിദ്ധാരണകൾ തിരുത്താൻ നാം പ്രതിഷേധിക്കേണ്ട ആവശ്യമാണെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നതാണ്. നമ്മെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുള്ള ഒരു കാര്യത്തെപ്പറ്റി ഗൗരവകരമായ തെറ്റിദ്ധാരണകൾ ഉണ്ടായാൽ തെളിവുകൾ നിരത്തി പ്രതികരിക്കേണ്ടത് നമ്മുടെ മനസമാധാനത്തിന് ആവശ്യമാണ്. നമുക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ സമൂഹത്തിൽ നിന്ന് ലഭിക്കുമ്പോൾ സ്നേഹവും നന്ദിയും പ്രകടിപ്പിച്ച് പ്രതികരിക്കാനും നാം മറക്കരുത്. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ? നന്ദി, സ്നേഹം, കരുതൽ, ഇവയൊക്കെ യമുനാ നദി പോലെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒഴുകട്ടെ.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 28-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യയിലെ എല്ലാ കുടുംബങ്ങൾക്കും ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ പദ്ധതിയായ പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2014 ഓഗസ്റ്റ് 28-നാണ്. കോടിക്കണക്കിന് ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ലഭ്യമാക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചു. കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി പടനയിച്ച വിപ്ലവകാരിയും സാമൂഹിക പരിഷ്കർത്താവുമായ മഹാത്മാ അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28-നാണ്. തിരുവനന്തപുരത്തെ വേങ്ങനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനായി നടത്തിയ വില്ലുവണ്ടി സമരം, താഴ്ന്ന ജാതിയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നടത്തിയ പ്രക്ഷോഭങ്ങൾ എന്നിവയിലൂടെ കേരള നവോത്ഥാന ചരിത്രത്തിൽ അദ്ദേഹം പുതിയൊരു ഏട് എഴുതിച്ചേർത്തു. ലോക സാഹിത്യ ചരിത്രത്തിലും നാടകരംഗത്തും വലിയ സ്വാധീനം ചെലുത്തിയ പല വിദേശ സാഹിത്യകാരന്മാരുടെയും ഓർമ്മകൾ പുതുക്കുന്ന പരിപാടികൾ യൂറോപ്പിൽ 28 ഓഗസ്റ്റിന് നടക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ശാസ്ത്രീയ സാഹിത്യങ്ങളുടെ വ്യാപനത്തിന് ഈ ദിനങ്ങൾ വഴിയൊരുക്കുകയും ചെയ്യുന്നു. ബ്രിട്ടീഷ് കോളനികളിലുടനീളം അടിമത്തം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടുള്ള ചരിത്ര പ്രസിദ്ധമായ സ്ലേവറി അബോളിഷൻ ആക്ട് 1833 ബ്രിട്ടീഷ് പാർലമെന്റ് ഔദ്യോഗികമായി അംഗീകരിച്ച് രാജകീയ അനുമതി ലഭിച്ചത് 1833 ഓഗസ്റ്റ് 28-നാണ്. ഇത് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അടിമത്തത്തിൽ നിന്നും മോചനം നൽകി. ഇന്ത്യൻ ഗതാഗത ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിരുന്നു 1907 ഓഗസ്റ്റ് 28. അന്നത്തെ ബോംബെയിൽ, അതായത് ഇന്നത്തെ മുംബൈയിൽ, കുതിരകൾ വലിച്ചിരുന്ന ട്രാമുകൾക്ക് പകരം ആദ്യമായി ഇലക്ട്രിക് ട്രാം സർവീസ് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് 28 ഓഗസ്റ്റ് 28-നാണ്. നഗര ഗതാഗതത്തിൽ വലിയൊരു മാറ്റമാണ് ഇത് കൊണ്ടുവന്നത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. അജ്ഞതയുടെയും അനാചാരങ്ങളുടെയും ഇരുട്ടിലാണ്ടുപോയൊരു സമൂഹത്തെ അറിവിന്റെയും സമത്വത്തിന്റെയും വെളിച്ചത്തിലേക്ക് നയിക്കുകയും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന മഹത്തായ സന്ദേശം ലോകത്തിന് പകർന്നു നൽകുകയും ചെയ്ത വിപ്ലവകാരിയായ സന്യാസി. ഇന്ന് ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രം. മഹാനായ സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനം. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ വയൽവാരം വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ജാതി വ്യവസ്ഥയും അസമത്വങ്ങളും കൊടികുത്തി വാണ കാലഘട്ടത്തിൽ മാനവികതയുടെയും സമത്വത്തിന്റെയും പുതിയൊരു പ്രകാശം പരത്താൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിനും സന്ദേശങ്ങൾക്കും സാധിച്ചു. 1888 നടപ്പിലാക്കിയ ചരിത്ര പ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്ന അനാചാരത്തിന് അദ്ദേഹം കനത്ത തിരിച്ചടി നൽകി. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നും വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അമ്പലങ്ങളെക്കാൾ പ്രധാനം വിദ്യാലയങ്ങൾക്കാണ് എന്ന് ഉദ്ഘോഷിച്ച ഗുരുദേവൻ നാടൊട്ടുക്കം വിദ്യാലയങ്ങളും വായനാശാലകളും സ്ഥാപിക്കാൻ മുന്നിട്ടിറങ്ങി. ഒരു സന്യാസി എന്നതിനപ്പുറം മഹാനായ കവിയും തത്വചിന്തകനുമായിരുന്നു ശ്രീനാരായണ ഗുരു. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല തുടങ്ങി ദാർശനിക മാനങ്ങളുള്ള ഒട്ടനവധി മികച്ച കൃതികൾ അദ്ദേഹം മലയാളത്തിനും സംസ്കൃതത്തിനുമായി സംഭാവന ചെയ്തു. ശിവഗിരി തീർത്ഥാടനത്തിലൂടെ ശാസ്ത്രം, ശുചിത്വം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ പ്രായോഗിക വിഷയങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. മനുഷ്യത്വത്തെ മാത്രം മഹത്വവൽക്കരിച്ച സമത്വ സുന്ദരമായ ഒരു സമൂഹത്തെ സ്വപ്നം കണ്ട ആ മഹാത്മാവിന്റെ പവിത്രമായ സ്മരണകൾക്ക് മുന്നിൽ ഈ ജയന്തി ദിനത്തിൽ നമുക്ക് ആദരവോടെ പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഈ ഓണത്തിന് സ്വാദൂർന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ് 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൌണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
3: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
2: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
4: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം, മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: Info@7.
6: നമസ്കാരം, Info@7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. തത്തമംഗലം നാട്ടുകൾ റോഡിലെ ചിറ്റൂർ പുഴ പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന് 5 മുതൽ 2 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ചിറ്റൂർ വഴി പോകേണ്ട വാഹനങ്ങൾ പെരുവമ്പ് ജംഗ്ഷനിൽ നിന്നും പാലം തുള്ളി പാലം വഴിയും തത്തമംഗലം അമ്പാട്ടുപാളയം ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് മീനാക്ഷിപുരം, വിളയോടി, വണ്ടിത്താവളം വഴിയും പോകണം. പാലത്തിൽ കാൽനട യാത്രക്കാരെ അനുവദിക്കും. ഈ പ്രവൃത്തികൾക്കായി പൈപ്പുകൾ താൽക്കാലികമായി നീക്കം ചെയ്യേണ്ടതിനാൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ഏതാനും വാർഡുകളിൽ കുടിവെള്ള വിതരണം ഒന്നിടവിട്ട് 3 തടസ്സം നേരിടുമെന്നും പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 75 94 97 53 79 നമ്പർ ഒരിക്കൽ കൂടി 75 94 97 53 79. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന VBG RAM പദ്ധതിയിലേക്ക് ഓവർസിയർ തസ്തികയിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. സിവിൽ എഞ്ചിനീയറിംഗ്, ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത. ബയോഡാറ്റയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം 7 രാവിലെ 10:30 കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04 91 28 40 25 4 നമ്പർ ഒരിക്കൽ കൂടി 04 91 28 40 25 4. ജില്ലയിലെ 13 ക്ഷീരവികസന യൂണിറ്റുകളിൽ തീറ്റപ്പുൽകൃഷി വികസന പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഡയറി പ്രൊമോട്ടർമാരെ നിയമിക്കുന്നു. പ്രതിമാസ ഇൻസെന്റീവ് 8,000 രൂപ. യോഗ്യത SSLC, കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന. 2026 ജനുവരി 1 പ്രായപരിധി 18 മുതൽ 45. മുൻപ് ഈ തസ്തികയിൽ സേവനമനുഷ്ഠിച്ച പ്രവൃത്തി പരിചയമുള്ളവർക്ക് 5 വയസ്സിളവ് അനുവദിക്കും. അപേക്ഷകർ അതത് ക്ഷീരവികസന യൂണിറ്റ് പരിധിയിലെ സ്ഥിര താമസക്കാരാകണം. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വിലാസം തെളിയിക്കുന്ന രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഉള്ളടക്കം ചെയ്ത അപേക്ഷ 5 വൈകിട്ട് 5 ബന്ധപ്പെട്ട ബ്ലോക്ക് തല ക്ഷീരവികസന യൂണിറ്റ് ഓഫീസിൽ സമർപ്പിക്കണം. പാലക്കാട് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലാണ് അഭിമുഖം. ചിറ്റൂർ, പാലക്കാട്, മലമ്പുഴ, കൊല്ലങ്കോട്, നെന്മാറ, ആലത്തൂർ, കുഴൽമന്ദം, ഒറ്റപ്പാലം ബ്ലോക്കുകളിലെ അപേക്ഷകർക്ക് 14 അട്ടപ്പാടി, പട്ടാമ്പി, മണ്ണാർക്കാട്, ശ്രീകൃഷ്ണപുരം ബ്ലോക്കുകളിലുള്ളവർക്ക് 15 രാവിലെ 10 അഭിമുഖം നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04 91 25 05 13 7 നമ്പർ ഒരിക്കൽ കൂടി 04 91 25 05 13 7. ആലത്തൂർ ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിലെ ക്ഷീര കർഷകർക്കായി തീറ്റപ്പുൽകൃഷിയും കാലിത്തീറ്റ വിളകളും വിഷയത്തിൽ തുദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. 10-11 തീയതികൾ നടക്കുന്ന പരിശീലനത്തിന് 20 പ്രവേശന ഫീസ്. 7 വൈകിട്ട് 4 DTC@gmail.com എന്ന ഇമെയിൽ വഴിയോ 94 95 22 89 98 എന്ന നമ്പർ മുഖേനയോ രജിസ്റ്റർ ചെയ്യാം. നമ്പർ ഒരിക്കൽ കൂടി 94 95 22 89 98. പാലക്കാട് ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിൽ 1 BA മ്യൂസിക്, മൃദംഗം, വയലിൻ, വീണ കോഴ്സിന് ഏതാനും സീറ്റുകളിൽ ഒഴിവുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിച്ച ശേഷം 89 43 76 76 84 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് അറിയിച്ചു. നമ്പർ ഒരിക്കൽ കൂടി 89 43 76 76 84. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ SUV, MUV ഡ്രൈവേഴ്സ് സഹിതം വാഹനം വാടകയ്ക്ക് ലഭ്യമാക്കുന്നതിന് സ്ഥാപനങ്ങൾ, ഏജൻസികൾ, വ്യക്തികളിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചു. 9 ഉച്ചയ്ക്ക് 2 സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491 21 51 01 നമ്പർ ഒരിക്കൽ കൂടി 0491 21 51 01. മണ്ണാർക്കാട് അഡീഷണൽ ICDS പ്രൊജക്ട് പരിധിയിലെ കോട്ടയപ്പാടം, അലനല്ലൂർ, തച്ചനാട്ടുകര പഞ്ചായത്തുകളിലെ അംഗനവാടികളിൽ പാല് വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. സെപ്റ്റംബർ 5 ഉച്ചയ്ക്ക് 12 വരെ സമർപ്പിക്കാം. ഇതോടുകൂടി ഇൻഫോ 7 പൂർണ്ണമാകുന്നു.
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
7: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
8: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
9: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
10: അഖിലേ FM 90.4 ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടിതാളും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
7: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
6: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: കിയ, movement that inspires.
9: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
10: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
11: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
10: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
11: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
12: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ക്യാബ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
13: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
14: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
15: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM.
16: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
17: ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവർക്കും എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇന്ന് രാവിലെ നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തോ? രാവിലെ ഇതാ ഇത്ര നേരം ആയിട്ടുള്ളൂ, എന്തെങ്കിലും അച്ചീവ് ചെയ്തോ? ഇത് ചോദിക്കുമ്പോൾ മിക്ക ആളുകളുടെയും മനസ്സിലേക്ക് വരുന്ന കാര്യം, ഇതിപ്പോൾ ഇത്ര എണീറ്റിട്ട് ഇത്ര സമയമല്ലേ ആയുള്ളൂ, ഇതിനിടയ്ക്ക് എന്ത് അച്ചീവ് ചെയ്യാനാണ്? ഞാൻ അച്ചീവ് ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ. രാവിലെ എഴുന്നേറ്റു, കുളിച്ചു, ജോലിക്ക് വന്നു, അതൊക്കെ ഒരു അച്ചീവ്മെന്റ് ആണോ? ഈ ചിന്തയാണ് പ്രശ്നം, ഇതാണ് പ്രോബ്ലം. നമ്മൾ അച്ചീവ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ ഉടനെ എന്താണ് ചിന്തിക്കുന്നത്? ഒരു പ്രൊമോഷൻ, അല്ലെങ്കിൽ ഒരു പുതിയ ജോലി, ഒരു ബിഗ് സാലറി, 10 കിലോ വെയിറ്റ് ലോസ്, ഒരു വലിയ അവാർഡ്, ഇൻസ്റ്റഗ്രാമിൽ ആളുകൾ കമന്റ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും. ഇതൊക്കെയാണ് അച്ചീവ്മെന്റ് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ലൈഫ് അങ്ങനെയല്ലല്ലോ. ഇത് മാത്രമാണോ അച്ചീവ്മെന്റ്? ചില ദിവസങ്ങളിലേ ബെഡിൽ നിന്ന് സമയത്ത് എഴുന്നേറ്റത് തന്നെ ഒരു വിന്നായിരിക്കാം. അലാം അടിച്ചപ്പോൾ 5 മിനിറ്റ് കൂടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും 3 മണിക്കൂർ കിടന്നുറങ്ങിയില്ലല്ലോ, അതൊരു ബിഗ് വിന്നാണ്. രാവിലെ ഫോൺ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാം തുറക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഫോൺ ഉപയോഗിക്കാതെ അന്നത്തെ ദിവസത്തെ ലഞ്ച് കഴിച്ചു, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, വിൻ. ഇന്നലെ മുതൽ പെൻഡിംഗ് ആയിരുന്ന ആ ഒരു മെസ്സേജിന് റിപ്ലൈ ചെയ്തു, വിൻ. വീട്ടിൽ ആരോടോ ദേഷ്യം വരുമായിരുന്നിട്ടും നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്തു, ഒരു ബിഗ് വിൻ. നമ്മൾ ചെറിയ കാര്യങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന ഫീലിംഗ് വരുന്നത്, ഞാനൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല എന്ന ഫീലിംഗ് വരുന്നത്. ആക്ച്വലി നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ കൗണ്ട് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ചെറിയ ചെറിയ വിൻസ്, ഈ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് ഒക്കെ നമ്മുടെ കണ്ണിൽ പെടുക? ഇനിയും ഞാൻ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ ഇന്ന് രാവിലെ എന്തെങ്കിലും അച്ചീവ് ചെയ്തു?

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയട്ടെ. കോൺഫിഡൻസ് എന്ന് പറയുന്ന കാര്യം എവിടുന്നാണ് വരുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് കോൺഫിഡൻസ് വന്നാൽ ഞാൻ തുടങ്ങാം എന്ന് പറയുന്ന ആളുകളുണ്ട്. നോ, ദാറ്റ് ഇസ് എ ബിഗ് നോ. കോൺഫിഡൻസ് പലപ്പോഴും തുടങ്ങിക്കഴിഞ്ഞാണ് വരുന്നത്. നിങ്ങൾ നിങ്ങളോടൊരു ചെറിയ പ്രോമിസ് ചെയ്തു, രാവിലെ 10 മിനിറ്റ് നടക്കാം. നടന്നു. അടുത്ത ദിവസം വീണ്ടും നടന്നു. 3rd day മൂഡില്ലായിരുന്നു, എന്നിട്ടും നിങ്ങൾ നടന്നു. അപ്പോൾ ബ്രെയിൻ എന്താണ് പഠിക്കുന്നത്? ഓക്കെ, ഞാൻ പറയുന്നത്, ഞാൻ എന്നോട് പ്രോമിസ് ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്യാറുണ്ട്. അവിടെയാണ് കോൺഫിഡൻസ്. ഒരു വലിയ അച്ചീവ്മെന്റ് അല്ല അത്. നമ്മൾ നമ്മളോട് പറഞ്ഞ ചെറിയ കാര്യങ്ങൾ പാലിക്കുന്നതിൽ നിന്നാണ് സെൽഫ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവുന്നത്. അതുകൊണ്ട് വലിയ റെസൊല്യൂഷൻസ് ഒന്നും വേണ്ട. ഇനി മുതൽ എൻ്റെ ലൈഫ് മാറും. അത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ എനർജി കുറയും അല്ലേ, അയ്യോ ലൈഫ് മാറാൻ പോവാണോ എന്നൊക്കെ ആലോചിച്ചിട്ട്. പകരം ഇന്ന് ഞാൻ എന്നോട് പറഞ്ഞ ഒരു ചെറിയ കാര്യം ചെയ്യും, അത്ര മാത്രം മതി. നമുക്കിങ്ങനെ ഫണ്ണി ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഇന്നലെ നമ്മൾ എങ്ങനെയായിരുന്നു, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് പേഴ്സൺ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒറ്റയടിക്കൊന്നും അത് നടക്കില്ല. ഗ്രോത്ത് അങ്ങനെയല്ല. ചില ദിവസങ്ങളിൽ 10 steps നിങ്ങൾ മുന്നോട്ട് പോകുമായിരിക്കും, ചില ദിവസങ്ങളിൽ 1 step മാത്രമായിരിക്കും, ചില ദിവസങ്ങൾ സ്റ്റാൻഡിങ് സ്റ്റില്ലായിരിക്കും അല്ലേ, നമുക്ക് പോകാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അതും അച്ചീവ്മെൻ്റ് ആണ്, അത് ഓക്കെയാണ്. കാരണം ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡ്രമാറ്റിക് ആയിരിക്കണം എന്നില്ല. ഇന്ന് ഇന്നലെയേക്കാൾ 1% അല്ലെങ്കിൽ 2% ബെറ്റർ ആയാൽ മതി. ഇന്നലെ 30 മിനിറ്റ് വേസ്റ്റ് ചെയ്തെങ്കിൽ ഇന്ന് അത് കുറച്ച് 20 മിനിറ്റ് ആക്കൂ. ഇന്നലെ വർക്കൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ഇന്നൊരു 10 മിനിറ്റ് നടക്കൂ. ഇന്നലെ ബുക്ക് തുറന്നില്ലെങ്കിൽ ഇന്ന് 2 pages കൂടെ വായിക്കൂ. സ്മോൾ ആണ്, യെസ്, ബട്ട് റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ മാജിക് ഹാപ്പൻസ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു ചെറിയ കോയിൻ കയ്യിലെടുത്താൽ ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ എന്നല്ലേ ചിന്തിക്കുന്നേ? ഒരു രൂപ കോയിൻ ഇപ്പൊ എന്തിനാ അല്ലേ അങ്ങനെ ചിന്തിക്കും. പക്ഷെ ദിവസവും ഒരു കോയിൻ മാറ്റിവെച്ചാൽ ഒരു മന്ത് കഴിഞ്ഞാൽ എത്രയുണ്ടാവും? ഒരു ഇയർ കഴിഞ്ഞാൽ എത്രയുണ്ടാവും? അത് തന്നെയാണ് ഈ സ്മോൾ വിൻസും. ഒരു ദിവസം 10 മിനിറ്റ് വായിക്കുക, ഒരു ദിവസം 15 മിനിറ്റ്സ് വാക്കിങ്ങിന് വേണ്ടി മാറ്റിവെക്കുക, ഒരു ദിവസം നേരത്തെ ഉറങ്ങുക, ഒരു ദിവസം ഫോൺ കുറച്ച് മാത്രം ഉപയോഗിക്കുക, ഒരു ദിവസം അൺനെസസറി ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് വെറുതെ ഇങ്ങനെ വഴക്കിടുന്നത് ഒഴിവാക്കുക. ഒറ്റയ്ക്ക് നോക്കുമ്പോൾ ഒന്നുമല്ല, പക്ഷെ ഇവ റിപ്പീറ്റ് ചെയ്താൽ നമ്മൾ പതിയെ മറ്റൊരു വേർഷൻ ഓഫ് അവർ സെൽഫ്സ് ആയിട്ട് മാറുകയാണ്. അതുകൊണ്ട് വലിയ ട്രാൻസ്ഫോർമേഷൻ കാണുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ ശ്രമങ്ങളെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത്. ബ്രിക്ക് ബൈ ബ്രിക്ക് ആണ് വാൾ ഉണ്ടാകുന്നത് അല്ലെ? ഒരു വലിയ മതിൽ കെട്ടുന്നത് ഒറ്റയടിക്ക് ഇങ്ങനെ നിരത്തി വെക്കുന്നതല്ല, ഓരോന്നോരോന്നായിട്ട് അടുക്കി വെച്ചിട്ടാണ് വലിയ മതിലുകൾ സൃഷ്ടിക്കുന്നത്. ചൈനയിലെ വൻമതിൽ പോലും അങ്ങനെയല്ലേ സൃഷ്ടിച്ചത്? അപ്പോൾ ഒരു ഒറ്റ ബ്രിക്കിനെ നോക്കി ഇതുകൊണ്ട് എന്താകാനാ എന്ന് ചോദിച്ചാൽ ഈ വാൾ ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: സോ ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് അങ്ങോട്ട് തരാണ്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഇന്ന് ഞാൻ എന്താണ് ചെയ്തത് എന്ന് സ്വയം ചോദിക്കൂ. ബിഗ് അച്ചീവ്മെന്റ്സ് ഒന്നും തിരയേണ്ട, സ്മോൾ വിൻസ് മാത്രം നോക്ക്. സമയത്ത് എഴുന്നേറ്റോ, ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തോ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞയാളെ വിളിച്ചോ, 15 മിനിറ്റ്സ് ഞാൻ നടന്നോ, ഞാൻ വളരെ എന്താ പറയുക ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കോൺവെർസേഷൻ അവോയ്ഡ് ചെയ്യാതെ ഞാൻ ഹാൻഡിൽ ചെയ്തോ, ഞാൻ ഇന്ന് എന്നോട് പറഞ്ഞൊരു പ്രോമിസ് പാലിച്ചോ, ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ വിൻസ് ആണ്, ചെറിയ ചെറിയ വിജയങ്ങളാണ്. ഈ ചെറിയ ചെറിയ വിൻസ്, ഈ ചെറിയ ചെറിയ വിജയങ്ങൾ വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. കാരണം ചില ദിവസങ്ങളിൽ മോട്ടിവേഷൻ നിങ്ങളെ തേടി വരില്ല. അന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചിലപ്പോൾ എവിഡൻസ് കാണിക്കേണ്ടി വരും. ലുക്ക്, നീ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, നീ സ്ലോലി മൂവിംഗ് ആണ്. ആൻഡ് മേ ബി നമ്മുടെ കോൺഫിഡൻസ് ഒരു ദിവസം പെട്ടെന്ന് വരുന്നതല്ല, ദിവസവും ചെയ്യുന്ന ഈ ചെറിയ ചെറിയ വിൻസ് ചേർന്നാണ് അത് ബിൽഡ് ആവണത്. അതുകൊണ്ട് വലിയ വിക്ടറി വേണ്ട, ടൈനി വിൻ മതി. നാളെ അനദർ വൺ, ഡേ ആഫ്റ്റർ അനദർ വൺ. ഒടുവിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എപ്പോഴാ ഇത്രയും ദൂരെ എത്തിയത് എന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെടും. സുഗോ വിൻ ദ മോർണിംഗ്, വൺ ടൈനി വിൻ അറ്റ് എ ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
2: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-സ്റ്റാർ ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80 ലധികം സ്മാർട്ട് ഫീച്ചറുകൾ.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: ഓഫർ വേണോ, വിലക്കുറവ് വേണോ, രണ്ടും ഒരുമിച്ച് വേണോ? എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും വെറും 4 ദിവസം രാത്രി 12 മണി വരെ മൈ ജി ഓണം ബിഗ് റാപ്പകൽ സെയിൽ.
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ അഹല്യ വിശ്വസിലേക്ക്. അഹല്യ വിശ്വസുമായി സമയം തീകൃത്യം 8 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആകുമ്പോൾ ഇന്ന് നിങ്ങളുടെ കാതോരം എത്തിയിരിക്കുന്ന ആരാണ്? ഞാൻ ആയില്ലയാണ് കേട്ടോ. യെസ്, അപ്പോൾ എന്തൊക്കെയാ വിശേഷം? എനിക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാൻ വന്നിരുന്നു, പക്ഷേ അഹല്യ വിശ്വസുമായിട്ടല്ല വന്നത്, ഓണായി ഓണമായിട്ടാണ് വന്നതല്ലേ. കുറേ ഗിഫ്റ്റൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് ഇത്ര ദിവസം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ അഹല്യ വിശ്വസ് മിസ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അതുകൊണ്ട് ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ദേ വന്നിരിക്കുന്നത്. എനിക്കറിയാം എന്ത് പറ്റിയൊരു ഇടർച്ച ഫീൽ ചെയ്യുന്നുണ്ടോ. യെസ് ഗായ്സ്, ആ മടങ്ങിപ്പോയി അല്ലെങ്കിൽ ആ പോയി കഴിഞ്ഞൊരു കോൾഡുണ്ടല്ലോ, അവൻ തിരികെ വന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല, അവൻ എന്നോട് വല്ലാത്ത ഇഷ്ടമാണ്, പെട്ടെന്നൊന്നും പോകാനായിട്ട് താല്പര്യമില്ല എന്നാണ് മൂപ്പര് പറഞ്ഞത്. അപ്പം മൂപ്പര് വീണ്ടും വന്നിട്ടുണ്ട്. അതിൻ്റെതായ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അവനെ ഒന്ന് മാറ്റി വെച്ചേക്കും, അതിനെ ഒന്ന് ഇഗ്നോർ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അഹല്യ വിഷയം അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് വളരെ വളരെ വളരെയധികം സന്തോഷത്തിൽ. അപ്പോൾ ഇന്ന് എന്തായിരിക്കും ടോപ്പിക് എന്നല്ലേ നിങ്ങളെല്ലാവരും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നേ. ഞാൻ ഇന്ന് ടോപ്പിക് എന്നതിന് പകരമായിട്ടെ ഇന്ന് നമുക്കെല്ലാവർക്കും പാട്ട് പാടാം എന്ന് വിചാരിച്ചു. അതായത്, ഞാൻ കണ്ട കുറച്ച് റീൽസും കുറച്ച് റിയാക്ഷൻ വീഡിയോസൊക്കെ ഉണ്ട്. ആ റിയാക്ഷൻ വീഡിയോസിലും റീൽസിലൊക്കെ കണ്ട കാര്യങ്ങൾ കുറേ ഗെയിംസാണ്, ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിംസിൻ്റെ റിയാക്ഷൻ വീഡിയോസാണ് ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് രാവിലെ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിയാണല്ലേ, നമ്മൾ ഗെയിം ഒന്നും കളിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു രസത്തിൽ ആ ഒരു ആനന്ദം നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവിടെ ഇരുന്ന് കൊണ്ട് പെട്ടെന്ന് കളിക്കാൻ പറ്റുന്നൊരു ഗെയിം എന്താ, പാട്ടാണല്ലേ. അതെ, ഇപ്പം പാട്ടായതുകൊണ്ട് നമ്മൾ ഇന്ന് പാട്ട് പാടാൻ പോവാണ്. സംഭവം സിമ്പിളാണ്, നിങ്ങൾ വിളിക്കുക, വേഗം വേഗം ഓരോ പാട്ടൊക്കെ പാടുക. ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് പറയും, അതെ ഈ പാട്ട് വേണ്ട, ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പാട്ട് പറയോ, അല്ലെങ്കിൽ വാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പാട്ട് പറയോ എന്ന് ഞാൻ പറയും. അങ്ങനെ പറയുന്ന സമയത്ത് എന്ത് വേണം, ആ അക്ഷരത്തിൽ വെച്ച് പാട്ട് പാടേണ്ടി വരും. ഓക്കെ, ഇതാണ് ഗെയിം, അത്രയുള്ള സിമ്പിളാണ്. നിങ്ങളോട് ഞാൻ പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പാട്ട്, അന്താക്ഷരി കളിക്കില്ലേ, അത് തന്നെ സംഭവം കേട്ടോ. അപ്പോൾ അത്രയും ചെയ്താൽ മതി. അപ്പം ഇന്ന് നമുക്ക് പാട്ട് പാടാം. പാട്ട് പാടാനായിട്ട് എല്ലാവർക്കും അവസരം കിട്ടുന്നില്ല എന്നൊരു ഒരു എന്താ പറയുക, പരോക്കൊരു പരാതി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ പരാതി കൂടി അങ്ങ് മാറ്റിയേക്കാം. യെസ്, അപ്പോൾ വേഗം വേഗം വേഗം നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 8 2 8 1 5 0 9 0 00. 82 81 50 90 00 എന്ന നമ്പറിലേക്ക് വേഗം വേഗം വിളിക്കാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് കൂടി അയക്കാം. കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ FM 90.4 വിത്ത് മീ ആർ ജെ ആയില്യ.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യൂ ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
3: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
3: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
2: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: Ahalya wishes, your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷേസ്. അങ്ങനെ അഹല്യ വിഷേസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം ദേ 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷേസുമായി കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് ഞാൻ പോവാൻ കേട്ടോ. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ,
7: ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇത് ആരാണ്?
7: ഞാൻ സിറാജ് ആണ്, വയനാട്.
6: സിറാജ് ചേട്ടനാണ് വയനാട് നിന്ന് അല്ലേ? ആദ്യമായിട്ട് വിളിക്കാണോ?
7: അതെ, ആദ്യമായിട്ട് വിളിക്കാണ്.
6: ആദ്യമായിട്ട് വിളിക്കാണ്. ഓക്കെ.
7: യാദൃശ്ചികമായിട്ടാണ് ഇന്നലെ നമ്മുടെ അഹല്യ ശ്രവിക്കാനിടയായത്.
6: ഓക്കെ, ആ സിറാജേട്ടനാണ്. ഈ സിറാജേട്ടൻ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മെസ്സേജ് വായിച്ചത് അല്ലേ?
7: അപ്പൊ ഇന്നൊന്ന് ആദ്യേ വിളിച്ചു നോക്കിയതാ. അപ്പൊ കിട്ടി, വേഗം കിട്ടി.
6: വേഗം കിട്ടി, സന്തോഷായോ?
7: ഓ, സന്തോഷായി. അപ്പൊ ഇന്നൊരു ആശംസ കൂടി ഉണ്ട്.
6: പറഞ്ഞോളൂ, ആർക്കാണ് ഇന്നത്തെ സ്പെഷ്യൽ ആശംസ?
7: റേഡിയോ വഴി പിന്നെ കിട്ടിയ ഒരു സുഹൃത്തും, നല്ല സുഹൃത്തും, എന്റെ ഒരു സഹോദരിയൊക്കെ പ്രേമചേച്ചി തൃക്കോടിത്താനത്തിന്റെ ജന്മദിനായിരുന്നു ഇന്നലെ.
6: അപ്പൊ
7: ചേച്ചിക്ക് അഹല്യയിലൂടെ ഒരു ബിലേറ്റഡ് പിറന്നാൾ ആശംസകൾ അറിയിക്കണം.
6: തീർച്ചയായിട്ടും. അപ്പൊ ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച പ്രേമചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ പറയട്ടെ ഞാൻ.
7: ഓ, പറഞ്ഞോളൂ.
6: ആ, ഓക്കെ. അപ്പൊ ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച പ്രേമചേച്ചിക്ക് ബിലേറ്റഡ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ദേ ഞാനും അറിയിക്കുന്നു കേട്ടോ.
7: ഓക്കെ, താങ്ക് യു. അഹല്യയിലെ എല്ലാ ആർജേസിനും അണിയറ പ്രവർത്തകർക്കും ശ്രോതാക്കൾക്കൊക്കെ നല്ലൊരു ദിവസം നേരുന്നു.
6: ഓക്കെ ചേട്ടാ, ഇന്നൊരു കുട്ടി ടാസ്ക് ഉണ്ട്. പാട്ടുപാടാൻ ആഗ്രഹമുണ്ടോ?
7: ഇല്ല, ഇന്നില്ല. ഞാൻ
6: ഓക്കെ ഓക്കെ സിറാജ് ചേട്ടാ. അപ്പൊ എന്തായാലും ഇനിയും നമ്മളെ കേൾക്കാൻ ഈ സ്നേഹം എന്നും ഉണ്ടാവട്ടെ കേട്ടോ.
7: ഓക്കെ,
6: താങ്ക് യു, താങ്ക് യു. നല്ലൊരു ദിവസം കൂടി ആവട്ടെ എന്ന് വിഷയമാണേ. അപ്പോ നമ്മളെ വിളിച്ചത് സിറാജ് ചേട്ടനാണ്, വയനാട്ടിൽ നിന്ന്. യെസ്, ആദ്യമായിട്ട് അങ്ങനെ ചേട്ടൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെ, ഇന്ന് എന്താ പരിപാടി? ഇന്ന് നമ്മൾ പാട്ട് പാടാൻ പോവാണ് ഗായ്സ്. ആരൊക്കെ പാട്ട് പാടും, ആരൊക്കെ കറക്റ്റ് ആയിട്ട് പാട്ട് പാടുന്നൊക്കെ നമുക്ക് നോക്കാം. എനിവേ, നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
8: ഹലോ
6: ഹലോ. ആ റേഡിയോയുടെ ശബ്ദം നന്നായി ഒന്ന് കുറയ്ക്കൂ.
8: കുറച്ചോ?
6: സെറ്റായോ?
8: സെറ്റായി.
6: ഇനി പറയൂ, ആരാണിത്? ഹലോ.
8: സത്യനാരായണൻ ഫ്രം പുതുശ്ശേരി.
6: സത്യനാരായണൻ ചേട്ടൻ ഫ്രം പുതുശ്ശേരി. സത്യനാരായണൻ ചേട്ടാ,
8: ഓ,
6: പാട്ട് പാടാൻ റെഡിയാണോ? പോയോ? ഹലോ ഹലോ, കോൾ ഡിസ്കണക്ട് ആയി പോയിട്ടുണ്ട്. സാരമില്ല, റേഞ്ചിന്റെ ഇഷ്യൂ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഒന്ന് റേഞ്ചും കാര്യങ്ങളും കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം കേട്ടോ. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വിളിക്കാൻ നോക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താവും, കട്ടായി പോവും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പാട്ട് പാടാൻ പോവാണ്. സംഭവം സിമ്പിളാണ്, വേഗം തന്നെ വിളിക്കുക, ഒരു പാട്ട് അങ്ങ് പാടാ. ചിലപ്പോൾ ഞാനൊന്ന് മാറ്റി പാടാൻ പറയും, അയ്യോ ഈ പാട്ട് വേണ്ട, എനിക്ക് വാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പാട്ട് മതി. ചിലപ്പോൾ ഞാൻ പറയാം, അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ വെച്ച് പാടേണ്ടി വരും. അതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക്. അപ്പോൾ പാടാൻ ഇഷ്ടമുള്ള പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും വിളിക്കാം. ഇനി പാടാൻ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചുമ്മാതെ നമുക്ക് പാടാൻ. ഞാനൊക്കെ പാടുന്നതായിട്ട് ഇവിടെ ചോദിക്കാറുണ്ട് എല്ലാവരും എന്നോട്, എവിടുന്നാണ് അതിലെ ഇത്രയും തുരുക്കട്ട് എങ്ങനെ സാധിക്കുന്നതെന്ന് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങ് പാടാറിയില്ല, എന്നാലും ഞാൻ പാടാറുണ്ട് വെറും ആഗ്രഹത്തിൻ്റെ പേരിൽ. എനിവേ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഇല്ല, ആ കോള് ദേ ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട്. നമുക്ക് അഗെയിൻ ആ കോള് വരുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ വരുന്ന സമയത്ത് നമുക്ക് ആ കോള് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വേഗം വേഗം വിളിക്കുക, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയക്കുക വിളിക്കാനും. മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ്. ആ നമ്പർ ഇതാണ്, 8281509000. അങ്ങനെ നെക്സ്റ്റ് കോളർ റെഡി. ആ കോളർ ഡ്രോപ്പ് ആയി പോയി ഗൈസ്, എന്ത് പറ്റിയത്? ഓക്കെ, അപ്പൊ എന്തായാലും റേഞ്ച് കാര്യങ്ങളൊന്നും നിങ്ങൾ വേഗം ഒന്ന് കൺസിഡർ ചെയ്തേക്കോ. റേഞ്ച് ഇഷ്യൂസ് ഉണ്ടോ നോക്കുക, എന്തായാലും ഇവിടെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പൊ എന്തായാലും വിളിക്കുന്ന സമയത്ത് ആ റേഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് വിളിക്കാനായിട്ട് നോക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഓണം ഓണാഘോഷത്തിന്റെ ആ ഒരു മേളമൊക്കെ പതിയെ പതിയെ പതിയെ കുറഞ്ഞു തുടങ്ങുന്ന സമയമാണല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റീൽസ് കണ്ടായിരുന്നു രാവിലെ. റീൽസ് എന്നല്ല, റീൽസിന്റെ റിയാക്ഷൻ വീഡിയോ, റിയാക്ഷൻ വീഡിയോ ആയിട്ട് കണ്ടിരുന്നു. അപ്പൊ അതിൽ കണ്ടത് മുഴുവൻ എന്തായിരുന്നു അറിയോ? ഗെയിംസ്. അതായത് ഓണത്തിന്റെ ഗെയിംസ് ഉണ്ടാവില്ലേ, ഓരോ ക്ലബും നാട്ടിലെ കുറെ കൂട്ടായ്മകളൊക്കെ ചേർന്ന് നടത്തുന്ന കുറെ ഗെയിംസ്, ഈ നാരങ്ങ സ്പൂണിൽ വെച്ച് ഓടുക, അങ്ങനെ കുറെ കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ ഇത്തവണ ഏറ്റവും കൂടുതൽ ട്രെൻഡായ ഒരു ഗെയിം, ഇങ്ങനെ ഗ്ലാസ് ഉണ്ടല്ലോ, നമ്മൾ വെള്ളം കുടിക്കാൻ യൂസ് ചെയ്യുന്ന ഗ്ലാസ്, അങ്ങനെ പേപ്പർ ഗ്ലാസ്സസ് ആണ് കൂടുതൽ കണ്ടത്. അങ്ങനത്തെ ഗ്ലാസ്സിനിങ്ങനെ ഒരു വരിയായിട്ട് നിരത്തി വെക്കും, എന്നിട്ട് ഒരാളെ ആ വരിയുടെ ഏറ്റവും അറ്റത്ത് നിന്ന് കണ്ണു കെട്ടിങ്ങനെ നടത്തിക്കും. അപ്പോൾ നമ്മുടെ കാലിങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്തതിനെ നടന്ന് പോകണം എന്നതാണ് ഗെയിം. പക്ഷേ അത് എല്ലാവരും തോറ്റുപോവുക. ആ ഗെയിമൊക്കെയാണ് ഞാൻ കണ്ടത്. ഇനി വേ, എനിക്കൊരു കോള് വരുന്നുണ്ട്, ആ കോളിലേക്ക് ഒന്ന് പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്, ഇതാരാണ്? അൻസാറേട്ടാ. പാട്ട് പാടാൻ റെഡിയാണോ?
9: എന്തോ?
6: പാട്ട് പാടാൻ റെഡിയാണോ?
9: അതെ,
6: റെഡി ആയിട്ട് വിളിച്ചതാണ്. എന്നാ നമുക്ക് ഒട്ടും സമയം കളയാതെ ഒരു പാട്ട് പാടിയാലോ?
9: പാട്ട് പാടിയാലോ?
6: ആ,
9: പാട്ട് പാടാനോ?
6: ഹലോ,
9: ഹലോ, പാട്ട് പാടാനാണോ?
6: ആ, ഒരു പാട്ട് പാടിക്കോ.
9: ഒരു ചെറിയ
6: ഒരു വരി പാടിയാ മതി.
9: ഒരു ദളം മാത്രം വിളർന്നൊരു ചെമ്പനീർ ഊലമാലി എന്റെ മുന്നിൽ നിന്നോ, തരള കാകോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദളം മാത്രം വിളർന്നൊരു ചെമ്പനീർ ഉള്ളമാനി എന്റെ മുന്നിൽ നിന്നോ.
6: ആഹാ, സെറ്റായിട്ട് പാടിയല്ലോ, നന്നായിട്ടുണ്ട് കേട്ടോ.
9: പാട്ട് പാടി എനിക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
6: ഓഹോ, വലിയ പാട്ടുകാരനാണ്. എന്നിട്ടാണ് പറഞ്ഞത് ഒരു വരി പാടാന്നല്ലേ? ഓക്കെ, അൻസാറേട്ട പറഞ്ഞോളൂ, ഇന്നത് വിഷസ് ആർക്കാ?
9: ഇന്ന് ചതയല്ലേ, ഓണത്തിന്റെ അവസാന ദിവസം.
6: ആ,
9: അപ്പം ചതയം ഓണാഘോഷിക്കുന്ന, ചതയ ദിനം ആഘോഷിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഒരു വിഷസ് ചെയ്യുന്നു.
6: ഓക്കെ, അപ്പൊ അൻസാറേന്റെ നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യാനേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അപ്പോ നമ്മളെ വിളിച്ചത് അൻസാറേടിനായിരുന്നു. അങ്ങനെ ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അഹലി വിഷസ് ആണ് ഓൺ യുവർ അഹലി ഫ്രം 90.4 വിത്ത് മീ ആർജി അഹല്യ. അങ്ങനെ ഞാൻ അടുത്ത കോളിലേക്ക് പോവാണ് കേട്ടോ. ഇല്ല, ആ കോൾ ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട്. സാരില്ല, എന്ത് പറ്റി, ഇന്ന് കോൾസ് ഒക്കെ ഡ്രോപ്പായി പോകുന്നുണ്ടല്ലോ. വിളിക്കുമ്പോൾ ഒന്ന് റേഞ്ച് ഒക്കെ നോക്കിക്കോ കേട്ടോ, എന്നാൽ മാത്രമാണ് കറക്റ്റ് ആയിട്ട് കോളൊക്കെ നമുക്ക് കണക്ട് ആവുള്ളൂ. യെസ്, അപ്പൊ എന്തായാലും ഞാൻ ദീ അടുത്ത കോളിലേക്ക് പോവാണ് ഇക്കോൾ കട്ടാവില്ല എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഹലോ
10: ഹലോ
6: ഹലോ, ഗുഡ് മോർണിംഗ്.
10: മോർണിംഗ്.
6: ഇതാരാണ്?
10: പ്രജിത്താണ്, പുൽപ്പുള്ളി.
6: പ്രജിത്ത് ഏട്ടനാണ്. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഓണം?
10: സൂപ്പർ
6: ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഈ ഓണത്തിന്റെ ഗെയിംസിലൊക്കെ പങ്കെടുത്തിരുന്നോ?
10: ഗെയിംസ് നമ്മൾ തന്നെ നടത്തിക്കൊണ്ടിരുന്നു.
6: ഓ, നമ്മളായിരുന്നു
10: നടത്തുന്നത്. അതെ, ശബ്ദമൊക്കെ പോയി.
6: ആ, എന്റെയും ശബ്ദമൊക്കെ പോയിന്നേ.
10: അതെ അതെ അതെ.
6: എന്താ ചെയ്യാലേ. ഓക്കെ, അപ്പൊ പ്രജിത്ത് ഏട്ടാ, ഒരു പാട്ട് പാടാൻ റെഡിയാണോ?
10: അയ്യോ, പാട്ട് പാടാൻ പറ്റില്ല.
6: അയ്യോ, എനിക്ക് പാട്ട് പാടാറിഞ്ഞൂടെ, എന്നെ വിടൂ, എന്നെ വിടൂ, എന്നെ വെറുതെ വിടൂന്ന. കൊഴപ്പില്ല, എന്നാ പാട്ട് ഞാൻ പാടിക്കുന്നില്ല കേട്ടോ.
10: ഓക്കെ,
6: ഇന്നത്തെ വിഷസ് അങ്ങ് പറഞ്ഞോളൂ, പോരട്ടെ. ആർക്കാണ് ഇന്നത്തെ വിഷസ്?
10: ഇന്നത്തെ വിഷസ് ഈ ഓണം കഴിഞ്ഞിട്ട് എല്ലാവരും, അതായത് കുറച്ചാൾക്കാർക്കൊക്കെ ജോലിക്ക് പോകാനായിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ചാൾക്കാർക്ക്. കുറച്ചാൾക്കാർക്കില്ല ഓണം, മീൻസ് അതായത് കണ്ടിന്യൂസ് ഇന്നും കൂടി അവധിയാണ്. അപ്പൊ ഈ പോകുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു വിഷസ്, അതുപോലെ തന്നെ ഓണം നല്ല രീതിയിൽ ആഘോഷിച്ച എല്ലാവർക്കും, പിന്നെ ഇന്ന് ബർത്ത്ഡേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്ന എല്ലാവർക്കും.
6: ഓക്കെ, അപ്പൊ പ്രജിത്ത് ഏട്ടന് മനോഹരമായ ഒരു ദിവസാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അങ്ങനെ എല്ലാവരും ഓണത്തിന്റെ ഹാങ് ഓവർ ഒക്കെ കഴിഞ്ഞ് പതിയെ പതിയെ പതിയെ നമ്മുടെ ഡെയിലി റുട്ടീനിലേക്കൊക്കെ എത്തി തുടങ്ങിയോ? ഞാനെന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ, അതിന്റെ ഹാങ് ഓവറൊക്കെ മാറിയെന്നേ. എന്താ ചെയ്യാ, ഇനിമേ ഞാൻ അടുത്തൊരു കോളിലേക്ക് ഒന്ന് പോട്ടെ. നമുക്ക് നോക്കാൻ വരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇല്ല, കോൾ ഡ്രോപ്പ് ആയി. എന്താണിത്, എന്താണെന്ന് സംഭവിക്കുന്നത് ഗായ്സ്? ഇവിടെ നിലവിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ, എന്തുകൊണ്ട് ഇങ്ങനെ കട്ടായി കട്ടായി പോകുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം റെഡിയാവോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. ഇനിമേ നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലേ? യെസ്, നല്ലൊരു പാട്ട് വരുന്നുണ്ടേ.

0: കെട്ടിടത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, movement that inspires.
3: അസ്ലി ലാൻഡ്മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷേസ്. അങ്ങനെ അഹല്യ വിഷേസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ അടുത്ത കോളിലേക്ക് പോകാൻ പോവാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ,
7: നമസ്കാരം.
6: നമസ്കാരം, ഇത് ആരാണ്?
7: ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ, കോയമ്പത്തൂർ.
6: ചന്ദ്രൻചേട്ടനാണ്. ചന്ദ്രൻചേട്ടൻ സുഖായിരിക്കുന്നോ?
7: സുഖമായിരിക്കുന്നു.
6: എങ്ങനെയുണ്ടായിരുന്നു ഓണാഘോഷങ്ങളൊക്കെ?
7: അടിച്ചു പൊളിച്ചു. മക്കളൊക്കെ അടിച്ചു പൊളിച്ചു. ഓണം വരെ സ്വയംവര ഓണക്കോടിക്കോട്ട് ദിവസേന വിളിച്ചിരുന്ന ലൈനെ കിട്ടിയില്ല.
6: അച്ചട, സാറില്ല കേട്ടോ, നമുക്ക് അടുത്ത ഗെയിമായിട്ട് വരുന്ന സമയത്ത് ട്രൈ ചെയ്യാം.
7: ട്രൈ ചെയ്തില്ല, ഒരു 150 പ്രാവശ്യം വരെ നമുക്ക് ട്രൈ ചെയ്ത് കിട്ടിയില്ല.
6: അപ്പൊ സാരമൊന്നും
7: അറിയിക്കാലോ.
6: പിന്നല്ലാതെ പറഞ്ഞോളൂ, ഇന്നത്തെ ആ വിശ്വസ് ആർക്കാണ്?
7: വിശ്വസ് അയലെ ആർക്ക്? എല്ലാവർക്കും, അയലെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ ശ്രോതാക്കൾക്കും, പിന്നെ എന്റെ ഭാര്യ നന്ദിനിക്കും, മക്കള് വൃന്ദയ്ക്കും അർച്ചനയ്ക്കും, പേരക്കുട്ടി ഇഷയ്ക്കും, മരുമകൻ സന്തോഷ് കുമാറിനും വിശ്വസ് അറിയിച്ചുകൊള്ളുന്നു.
6: ഓക്കെ, എല്ലാവർക്കും, ചന്ദ്രൻചേട്ടനും ഫാമിലിക്കും എല്ലാവർക്കും മനോഹരമായൊരു ദിവസം ആവട്ടെ എന്ന് ഞാനും വിഷയമാണ് കേട്ടോ.
7: താങ്ക് യു
6: സോ മച്ച് ഫോർ ദ കോൾ. യെസ്, ഓക്കെ. അപ്പൊ ദേ നമ്മളിന്ന് പാട്ട് പാടാൻ പോവാണ്. ആരൊക്കെ പാട്ട് പാടുന്നു ഞാൻ കാത്തിരിക്കാൻ കേട്ടോ. കുറെ പേര് എന്നോട് പറയുന്നുണ്ട്, അയ്യോ പാട്ട് പാടിക്കില്ലേ, പാട്ട് പാടിക്കില്ലേ, പാട്ട് പാടിക്കില്ലേ, പാട്ട് പാടാൻ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സാറല്ലേ പാട്ട് പാടാൻ അറിയത്തൊരു വിഷമിക്കേണ്ട കേട്ടോ. ഇതാഹല്ലേ വിശ്വസ് അല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസ് കൂടി കൊടുക്കാനുള്ള സമയമാണിത്. ഇനിമേ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഹലോ
6: ഹലോ ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ജ്യോതി.
8: അതെ,
6: ജ്യോതി ചേച്ചി പറയൂ, എന്തൊക്കെയാണ് വിശേഷം?
8: നല്ല
6: വിശേഷം. ആദ്യമായിട്ട് സംസാരിക്കാണോ ഞാൻ?
8: അല്ലല്ല, കൊറേ പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ട്.
6: ആണോ, എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? എന്നറിയില്ല, സങ്കടമായിട്ടോ എനിക്കത്. ആയില്ലയാണ്.
8: അകല്യോ?
6: ആയില്ല.
8: ആര്യോ?
6: എന്താ പേര് പറയൂ കേക്കട്ടെ. അതെന്നെ, ആ ഇല്ല. പിന്നല്ലാതെ എന്താ ചെയ്യ, വെറൈറ്റി തന്നെ. ഓക്കെ ജ്യോതി ചേച്ചി, അന്താക്ഷരി കളിക്കാൻ റെഡിയാ? പാട്ട് പാടാൻ റെഡിയാണോ?
8: പാട്ട് പാടാലോ.
6: എന്നാ ഒരു പാട്ട് പാടിക്കേ, ആ വെച്ച് പാടണേ.
8: ആ
6: ആ ആ അമ്മയുടെ ആ ആവച്ച് പാടണം. ആഹാ, ഇത് പറ്റില്ല. ആയിൽ തുടങ്ങണം. ആണോ? എന്നാ പഠിച്ചു വെച്ച പാട്ടൊന്ന് പാടി, 2 വരി കേക്കട്ടെ.

0: മതിയോ? കൊള്ളാട്ടോ. അപ്പൊ ചിന്ന ചിന്ന ആസയാണ് പഠിച്ചു വെച്ചത്. ആ സമയത്താണ് ആയില് ഒരു ആയും കൊണ്ടുവന്നത് അല്ലേ? ഓക്കെ, കൊഴപ്പില്ല കൊഴപ്പില്ല കേട്ടോ. കൊഴപ്പില്ല കൊഴപ്പില്ല. ഓക്കെ ചേച്ചി, അപ്പൊ പാട്ടൊക്കെ പാടി സ്ഥിതിക്ക് പറഞ്ഞോ ഇന്നത്തെ വിശേഷ ആർക്കാ?
1: അകലെയിലുള്ള എല്ലാവർക്കും, പിന്നെ ഞങ്ങളുടെ ഇളയ പകുതി നഗർ അവിടെയുള്ള എല്ലാ നാട്ടുകാർക്കും.
0: ഓക്കെ, അപ്പൊ ജ്യോതി ചേച്ചിക്കും ചേച്ചിയുടെ നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു അടിപൊളി ദിവസമാവട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അപ്പൊ അതെ, 8 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആകുമ്പോൾ അടുത്ത കോളർ എനിക്ക് എത്തുന്നുണ്ട്. ഞാൻ ആ കോളിലേക്ക് പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: ഞാൻ റിൻസൺ, ചാലക്കുടി.
0: റിൻസൺ ചേട്ടനാണ് ചാലക്കുടിയിൽ നിന്ന്. റിൻസൺ ചേട്ടാ, പാട്ട് പാടാൻ വല്ലാത്ത ആഗ്രഹത്തിൽ വിളിച്ചതാണ് അല്ലേ? എന്നാ ഞാനൊരു അക്ഷരം പറയും, അക്ഷരം വെച്ച് പാട്ട് പാടണം കേട്ടോ. വായല്ല, ഗരുഡന്റെ ഗാ. ഗരുഡൻ, ഗരുഡൻ. വായല്ല, ഗാ ഗാ, ഗരുഡന്റെ ഗാ.
2: പിന്നെ
0: വരിയവിടെ എവിടെ വരിയവിടെ
2: ഗാനമേ പ്രേമ ഗാനം എങ്ങനെ പാട്ടുണ്ട്. പിന്നെ ഗാന
0: പോയോ
2: ഗാല ഗാമഗാത.
0: എന്നാ ഒരു സിമ്പിൾ അക്ഷരം തരട്ടെ, ഒരു സിമ്പിൾ അക്ഷരം തരട്ടെ. പാടത്തിന്റെ പാ.

0: പാടുക മറന്നു പോകരുത് കേട്ടോ. ഓക്കെ റിൻസി ചേട്ടാ പറഞ്ഞോളൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
1: ഇന്നത്തെ വിഷസ് സത്യബാബമ്മ, പിന്നെ ഷംസുദ്ദീൻ കരുപ്പെടുന്ന പി വി മുഹമ്മദ് വടക്കേ വാവനൂര്, നഫീസ കുഞ്ഞിപ്പന്താവൂര്, റാണി വർഗീസ്, മിനിച്ചമാല്,
0: പിന്നെ
1: പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും.
0: ഓക്കെ, അപ്പൊ റിൻസി ജയന്റെ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പൊ നമ്മളെ വിളിച്ചത് റിൻസി ജയനായിരുന്നു. അങ്ങനെ എനിക്ക് അടുത്തൊരു കോൾ ഓടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി ഞാൻ പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ആ റേഡിയോയുടെ ശബ്ദം നന്നായി ഒന്ന് കുറച്ചോളൂ.
2: ഹലോ
0: ഹലോ, റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കോ. പക്ഷെ എന്താണ്, മൊത്തത്തിൽ ഒരു എക്കോ ആണല്ലോ. ഞാൻ പറയുന്നതാണ് എനിക്ക് തിരികെ കേക്കുന്നേ. അല്ലേ, ഉറപ്പാണ്? സെറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോണിൽ മാത്രം ശ്രദ്ധിക്കണേ. ഇനി പറഞ്ഞോ, ഇതാരാ?
2: ഞാൻ സരസ്വതിയാണ്.
0: സരസ്വതി അമ്മയാണോ സരസ്വതി ചേച്ചിയാണോ?
2: രണ്ടായാലും കുഴപ്പമില്ല,
0: രണ്ടായാലും കുഴപ്പമില്ല.
2: സരസ്വതി അമ്മ എന്നാണെങ്കിൽ അങ്ങനെ വിളിച്ചോളൂ, സരസ്വതി ചേച്ചി എന്നാണെങ്കിൽ അങ്ങനെ വിളിച്ചോളൂ.
0: ഞാൻ ചേച്ചി എന്ന് വിളിക്കാം, കുറച്ചും കൂടി പ്രായം കണ്ട് ഞാൻ കുറയ്ക്കാം.
2: ഓ
0: ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട് സരസ്വതി ചേച്ചിയുടെ അടുത്ത് ഞാൻ ഇതിനു മുൻപ് സംസാരിച്ചിട്ടുണ്ട് ഇല്ലേ?
2: സംസാരിച്ചിട്ടുണ്ട്.
0: ആ, ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു. ഓക്കെ, അപ്പൊ ചേച്ചി സുഖായിരിക്കുന്നോ?
2: സുഖായിരിക്കുന്നു. അവിടെ സുഖമല്ല എല്ലാവർക്കും?
0: പിന്നെ ഇവിടെ എല്ലാവർക്കും സുഖാണ് കേട്ടോ, സന്തോഷായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ പറഞ്ഞോ, പറയാനാണോ പാടാനാണോ?
2: എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല,
0: എന്നാ പാടിക്കോ. അക്ഷരം പറയട്ടെ ഞാൻ?
2: ഓ പറഞ്ഞോളൂ.
0: അക്ഷരം വാ.

0: ആഹാ, അടിപൊളിയായിട്ട് പാടി കേട്ടോ, നല്ല രസമാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയാ. താങ്ക് യു ചേച്ചി. അപ്പൊ പറഞ്ഞോളൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
1: ഇന്നത്തെ വിഷസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അവിടെ.
0: ഓക്കെ, അപ്പൊ സരസ്വതി ചേച്ചിക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയാണ് കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അങ്ങനെ 8 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. നമുക്ക് അടുത്ത ഒരു കോളിലേക്ക് പോയതിന് ശേഷം അടുത്ത പാട്ടിലേക്ക് പോവാം അല്ലെ? യെസ്, നെക്സ്റ്റ് കോളർ നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ,
2: ഹലോ, സുമയാണ്?
0: സുമ ചേച്ചിയാണ്. സുമ ചേച്ചി പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: സുഖായിരിക്കുന്നു.
0: സുഖായിരിക്കുന്നു. അതെ, ഇവിടെ എല്ലാവർക്കും സുഖാണ് കേട്ടോ. ഓക്കെ, അപ്പൊ സുമ ചേച്ചി റെഡി ആണോ പാട്ട് പാടാൻ?
2: ഓ, റെഡിയാണ്,
0: റെഡിയാണ്. അക്ഷരം പറയട്ടെ ഞാൻ,
2: എളുപ്പമുള്ളത് പറയൂ.
0: ആ, സാ
2: സാ.
0: ആ,
2: പാടാം.
0: പാടിക്കോ.
2: സരിഗമ പാപ്പ ദഗ പാ മമ പാ ദനി സാ സനിതവ

0: സിമ്പിൾ ആയി പോയില്ലോ, ഒറ്റയടി അങ്ങ് പാടിയല്ലോ. ഓക്കെ, അപ്പൊ സുമൻ ചേച്ചി പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് സ്ഥിതിക്ക് പോരട്ടെ. ഇന്നത്തെ വിഷസ് ആർക്കാണ് ഇന്നത്തെ ആശംസകൾ കൊടുക്കേണ്ടേ?
1: എല്ലാവർക്കും,
0: എല്ലാവർക്കും,
1: അഹല്യയിൽ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: എന്താണ്, എന്താ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റം? എന്താ
1: അത്? തക്കാളി കടയ, ഉള്ളിയും തക്കാളിയും കൂടെ.
0: ആ, നന്നായിട്ട് ആ വഴറ്റുന്ന ശബ്ദം ഇവിടെ എനിക്ക് കിട്ടി. നന്നായി വഴറ്റൊക്കെ കേട്ടോ. ഓക്കെ സുമൻ ചേച്ചി, അപ്പൊ എന്തായാലും തക്കാളിക്കറിയൊക്കെ കൂട്ടി നല്ല ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കും. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അപ്പൊ അതെ അടുത്ത പാട്ട്, അതെ അടുത്ത പാട്ടിലേക്ക് ഞാൻ പോവാണ്.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നു.

0: ഉണ്ടോ? എല്ലാവിധ ഇടുപ്പ് കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം ദേ 8 മണി കഴിഞ്ഞ് 39 നിന്ന് 40 ഇങ്ങനെ പതിയെ പതിയെ പതിയെ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് കോടിയേണ്ടി. ഇറ്റ്സ് മീ ആർ ജി. ആ ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ശബ്ദത്തിന്റെ ചെറിയ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം ടക്ക ടക്ക ടക്ക എന്നൊരു ശബ്ദമൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ടാവും. നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്തേക്കണം കേട്ടോ. കയ്യിലിരിപ്പ് കൊണ്ട് വരുത്തി വെച്ചതായതുകൊണ്ട് എനിക്ക് മറ്റാരെയും കുറ്റം പറയാൻ പറ്റില്ല, അതാണ് സംഭവം. എനിവേ നമുക്ക് നേരത്തെ കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: ഞാൻ അനിത സൺ, പാറ എലപ്പുള്ളി.
1: അനിത ചേച്ചിയാണ് ഫ്രം പാറ എലപ്പുള്ളി. ഓക്കെ, അനിത ചേച്ചി സുഖാണോ?
2: ആ സുഖാണ്. അയലിക്ക് സുഖാണോ?
1: സുഖാണോന്ന് ചോദിച്ചാ സുഖമായിരുന്നു, പെട്ടെന്ന് എന്തോ പറ്റി.
2: ഓണം അടിച്ചു പൊളിച്ചോ?
1: അതാണ് കയ്യിലിരിപ്പന്നെയാണ്, അതുകൊണ്ട് പിന്നെ ആരൊന്നും പറയാൻ പറ്റില്ല. അത് അത് ചില സമയത്തെ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മുടെ ലിമിറ്റേഷൻസ് നമ്മൾ ചിലപ്പോ മാറ്റിവെക്കും. അപ്പൊ പിന്നെ ബാക്കി അതിന്റെ ആഫ്റ്റർ എഫക്ട് നമ്മൾ സ്വയം അങ്ങ് അനുഭവിച്ചേ പറ്റൂ. അതിന്റെ ഇക്ഷ ഇഞ്ഞ മറക്കലാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
2: ഓക്കെ
1: അനന്ത ചേച്ചി, ഓണൊക്കെ അടിച്ചു പൊളിച്ചോ?
2: ഓണൊക്കെ അടിച്ചു പൊളിച്ചു, അതേ അവസ്ഥ തന്നെയാണ്
1: എന്റെയും. പ്രശ്നല്ലേ? അതെങ്ങനെയാ, തണുത്ത സാധനങ്ങൾ കഴിക്കണം, അതുപോലെ വെയിലത്ത് നടക്കണം, അങ്ങനൊക്കെ ചെയ്യണം. നമ്മൾ മിടുക്കരാണ്. ചേച്ചി അപ്പൊ പാട്ട് പാടാൻ റെഡിയാണോ?
2: അതെ, ശ്രമിച്ചു നോക്കാം,
1: ശ്രമിച്ചു നോക്കാം.
2: പറയണേ.
1: ഓ പിന്നെന്താ, എന്നാ പറയട്ടെ? മയിലിന്റെ മാ.
2: മാ
1: മാ മാ മാ മാ മാ

0: ആഹാ, നന്നായി പാടുന്നുണ്ടല്ലോ.
1: ഒരു
0: കൊച്ചു പാട്ടുകാരിയാണ്,
1: ചെറിയൊരു പാട്ടുകാരിയാണ്.
0: ഒരു എളിമയായിരുന്നു, ഒന്ന് ശ്രമിച്ചു നോക്കാം, എനിക്ക് അറിയുമെന്ന് നോക്കട്ടെ എന്നൊക്കെ. അല്ലെങ്കിൽ ഈ പാട്ട് പാടാൻ അറിയുന്നവർക്ക് ആദ്യങ്ങനെ പറയാം. ആഹാ, ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് പറയണം, ഞങ്ങൾക്ക് പാട്ട് പാടാൻ അറിയാത്തവരാണ്. നന്നായി പാടിയിട്ടോ, കൊള്ളാം.
1: സ്കൂൾ ടൈമിലൊക്കെ കുറച്ചൊക്കെ
0: പാടിയിട്ടുണ്ട്,
1: പിന്നെ കൊറേ വർഷങ്ങളായിട്ടേ.
0: പക്ഷെ കുഴപ്പല്ല, ബോർഡ് തട്ടി എടുത്തേക്കു കേട്ടോ, ഇടയ്ക്കൊക്കെ
1: പാടും.
0: നന്നായി പാടുന്നുണ്ട്. പിന്നല്ല, അപ്പൊ ഞാൻ സാധിച്ചു തരും. ഓക്കെ ആണ് ചേച്ചി, പറഞ്ഞോളൂ. ഇന്നത്തെ ആശംസകൾ ആർക്കാണ്?
1: ഈ നമ്മളെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, പിന്നെ അഹല്യ റേഡിയോയിലെ എല്ലാ അണിയറപ്പാൾക്കാർക്കും
0: എന്തായാലും അനന്ത ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അപ്പോ നമ്മളെ വിളിച്ചത് അനന്ത ചേച്ചി ആയിരുന്നു. നന്നായിട്ട് പാടി കേട്ടോ, രണ്ടു വരിയ പാടിയുള്ളു, പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. എനിവേ, ഇതേ നമുക്ക് അടുത്തൊരു കോളർ എത്തുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് ഒന്ന് പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം നമസ്കാരം, ആരാണിത്? രത്നാവതി അമ്മ. രത്നാവതി അമ്മ, എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ? വലിയ കുഴപ്പമില്ലാന്നല്ലോ, അങ്ങനെ പറയല്ലേ, കൊള്ളാം, സൂപ്പർ എന്ന് പറയൂ, കേക്കട്ടെ. വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങോട്ട് പോയില്ലേ? അതാണ് ഓക്കെ. അപ്പൊ രത്നാവതി അമ്മ, നല്ലൊരു പാട്ട് പാടാൻ വേണ്ടി വിളിച്ചതല്ലേ? ആ നോക്കാം, എനിക്ക് മനസ്സിലായി. ഓക്കെ, എന്തൊരു അക്ഷരം തരട്ടെ? കൊഴപ്പില്ലാന്നേ, എളുപ്പത്തിൽ തരാം, മതിയോ? എളുപ്പത്തിൽ തരട്ടെ. ഈ

0: രത്നാവതിയമ്മ, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വിചാരിച്ചു രത്നാവതിയമ്മ പാട്ട് പാടി അവസാനിപ്പിച്ചു എന്ന്. ഞാൻ ഇടയ്ക്ക് സൂപ്പർ എന്ന് പറഞ്ഞായിരുന്നു, കേട്ടിരുന്നു? കൊള്ളാട്ട്, നന്നായി പാടിയിട്ടോ. ഓക്കെ, അപ്പൊ പറഞ്ഞു, ഇന്നത്തെ വിഷസ് ആർക്കാ?
1: എല്ലാവർക്കും തന്നെ അവനെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്നവർക്കും, പിന്നെ കൊറേ സൗഹൃദങ്ങളിലെ എല്ലാവർക്കും, എന്റെ അകല്യിലെ എല്ലാവർക്കും.
0: ഓക്കെ, അപ്പൊ രത്നാവതി അമ്മയ്ക്ക് മനോഹരമായൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അങ്ങനെ എനിക്ക് അടുത്തൊരു കോളർ ഓടി വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി ഞാൻ പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: മാരിഷ്മ.
0: ഹരീഷ്മ?
2: മാരിഷ്മ.
0: മാരിഷ്മ, എന്താ പേര്? എന്താ ഈ പേരിന്റെ അർത്ഥം?
2: അത് അറിഞ്ഞൂടെ.
0: പക്ഷെ നല്ല ഗുമ്മുണ്ടെന്നല്ലേ, നല്ല നല്ല വെറൈറ്റി കിഡിലം പേരാല്ലേ. ഓ, മാരിഷ്മ. മാരിഷ്മ എന്തിലാ പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
2: ഞാനിപ്പോ ടെൻത്തിലാ പഠിക്കുന്നേ.
0: ടെൻത്തില് പഠിക്കുന്ന എസ് എസ് എൽ സി കാരിയാണ്. അങ്ങനെ പേടിപ്പിക്കാറുണ്ട് എല്ലാവരും. ഇത് ജീവിതത്തിന്റെ വലിയൊരു ടേണിങ് പോയിന്റ് ആണ്. നീ ഇതിനു ശേഷം കളിച്ചു നടന്നോ? പക്ഷെ എസ് എസ് എൽ സി അങ്ങനെയല്ല, ഇതില്ലെങ്കിൽ ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ടോ? കോൺസെൻട്രേറ്റ് ഒക്കെ ചെയ്യണം, പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ മാരിഷ്മ കുട്ടി ഒരു പാട്ട് പാടുവോ? ചേച്ചി ഒരു അക്ഷരം പറയട്ടെ, റെഡിയാണോ? ആ അക്ഷരം. ആ പോയോ? പോയോ, കയ്യിന്ന് പോയോ?
2: ഓക്കെ, ഒരു ഭക്തിഗാനാണ്.
0: ആ പാട് നോക്കട്ടെ, കേക്കട്ടെ.

0: ഹാ മാരിഷ്മ കുട്ടാ, ഗംഭീരായി പാടുന്നുണ്ടല്ലോ. മാരിഷ്മ കുട്ടിന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് ഏതാ? ഏറ്റവും നന്നായി പാടാൻ ഇഷ്ടമുള്ള ഒരു പാട്ട്?
1: നന്നായി പാടാൻ ഇഷ്ടമുള്ള പാട്ട് ശ്രേയ ഘോഷലിന്റെ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: എന്നാ അതൊന്ന് പാടോ, രണ്ടുപേരെയും ശരിക്കും കേൾക്കാൻ ഒരു ആഗ്രഹം കൊണ്ടാ.
1: ഓക്കെ.
0: ആ

0: ആഹാ, ഗംഭീരം.
1: താങ്ക് യു.
0: നന്നായി പാടി ജഗറി, ഇഷ്ടായിട്ടോ?
1: താങ്ക് യു.
0: ഓക്കെ ഡാ, പറഞ്ഞു ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
1: അയലി ചേച്ചിക്കും പിന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: ഓക്കെ, അപ്പൊ മാരിഷ്മ കുട്ടിക്ക് ഹാപ്പി എവർ ഡേ ആവട്ടെ. നല്ല പാട്ടായിരുന്നു ചേച്ചിക്ക്, നല്ല ഇഷ്ടമായിട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ സോങ് ആൻഡ് ദി സ്കോർ. നല്ല രസമായിട്ട് മാരിഷ്മ കുട്ടി പാട്ട് പാടിയല്ലേ. നല്ല രസമുണ്ടായിരുന്നു രണ്ട് പാട്ടും കേൾക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ പാട്ട് പാടാന്ന് പറഞ്ഞ വല്ലാത്തൊരു കഴിവാണ് ഗേൾസ്, അതെല്ലാവർക്കും കിട്ടില്ല എന്നുള്ളതാണ്. എനിവേദേ, ഞാൻ അങ്ങനെ അടുത്തൊരു കോളിലേക്കും കൂടി പോവാണ് കേട്ടോ. ആ ഒരു കോളിന് ശേഷം നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഐഷ ചേച്ചിയാ. ഐഷ ചേച്ചി പാട്ട് പാടാൻ വേഗം അങ്ങ് വിളിച്ചതാണ്. ഇന്ന് വിളിച്ചതിന്റെ പിന്നിൽ ഈ ഒരു ഉദ്ദേശല്ലേ? ഞാൻ ചോദിച്ചത് എന്താ, വന്നത് എന്താ? ഓക്കെ, ഒരു പാട്ടങ്ങ് പാടിയോ കേക്കട്ടെ? ഒരു പാട്ട് പാടുമോ?
1: ഓ പാടാലോ.
0: എന്നാ പാടിക്കോ, ഞാൻ അക്ഷരം പറയട്ടെ. അക്ഷരം ഏതപ്പ പറയാ? രാ. രാ, രാ, രൗദ്രത്തിന്റെ രാ.
1: രായോ?
0: ആ.
1: പാടികൾ ആത്തി

0: ഓക്കെ, ഗംഭീരമായി പാടിയിട്ടുണ്ട് കേട്ടോ, നല്ല പാട്ടായിരുന്നു. ഓക്കെ, അപ്പൊ ചേച്ചി പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കേണ്ടേ?
1: എല്ലാവർക്കും കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും വൈകിയ വേളയിൽ ഒരു ഹാപ്പി ഓണം വിഷയുന്നു. നിങ്ങളവിടെ അഹല്യയിലുള്ള എല്ലാ അർജേഷിനും ഗുഡ് ഡേ വിഷയുന്നു.
0: കേട്ടോ, പറയാം ചേച്ചി, തീർച്ചയായിട്ടും പറയാം കേട്ടോ. താങ്ക് യു ചേച്ചി. അപ്പോ അപ്പോ നമ്മളെ വിളിച്ചത് ആരായിരുന്നു? ഐഷ ചേച്ചി ആയിരുന്നു കേട്ടോ, നല്ല പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട്. സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ എഫ് എം 90.4 വിത്ത് മീ ആർ ഷി. ആ ഇല്ല, അപ്പൊ ദേ അടുത്ത ആ ഒരു പാട്ട് വരുന്നുണ്ടേ.

0: സ്വയംവരാ സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
0: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: യെസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയത്തെ കൃത്യം 8 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഇന്നത്തെ കോൾസൊക്കെ ദൈവം അതേ ഞാനങ്ങ് അവസാനിപ്പിക്കുകയാണെന്ന് അതാണ് പറഞ്ഞു വന്നൊരു കാര്യം. നിങ്ങൾക്കറിയാലോ 9 മണി വരെയാണ് നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനുശേഷം മെസ്സേജുകളുടെ സമയമാണ്. അതുകൊണ്ട് ഇനി ഈ വിളിക്കുന്നവരെല്ലാവരും എന്ത് ചെയ്യുക, വേഗം വേഗം വേഗം ഓരോ മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ മെസ്സേജ് എന്തായാലും വായിക്കാം. ഓക്കെ, അപ്പോൾ ദേ ഇന്നത്തെ മെസ്സേജുകളിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. ആദ്യത്തെ ഒരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, അഹല്യ കുടുംബാംഗങ്ങൾക്ക് സുപ്രഭാതം. ഇന്ന് ശ്രീനാരായണ ഗുരുജയന്തി, എല്ലാവർക്കും ആശംസകൾ. ശ്രീ കേരളൻ കുടുംബം. ഓക്കെ, അപ്പോൾ ശ്രീ കേരളൻ ജയനും ഹാപ്പി ആയിട്ടൊരു ഡേ ആവട്ടെ എന്ന് ഞാൻ വിഷയമാണ് കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, കണ്ണിനും മനസ്സിനും കുളിർമയേകി സൗരഭ്യം പകർന്നു വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെപ്പോലെ ജീവിതത്തിൽ നന്മയുടെ സൗരഭ്യം പരത്തുവാൻ കഴിയട്ടെ. ശുഭദിനം നേരുന്നു സുലൈ. സുലൈ ചേട്ടനും മനോഹരമായൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോവാം. ഹായ്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ, ബുള്ളറ്റ് ജഗൻ മലപ്പുറം. ഗുഡ് മോർണിംഗ്, ഒപ്പം തന്നെ മനോഹരമായൊരു ദിവസം കൂടി വിഷ് ചെയ്തുകൊണ്ട് അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയിലി കുട്ടീസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പാട്ട് ഗെയിം സൂപ്പർ. ഇന്ന് വിളിച്ച എല്ലാവരും നന്നായി പാടി. പാടിയ എല്ലാവർക്കും ഒത്തിരി സ്നേഹാശംസകൾ. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹലികൾക്കും എല്ലാ ചങ്കുകൾക്കും ഒപ്പം ആയിലി കുട്ടിക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി പെരുവമ്പ്. മാരിഷ്മ കുട്ടി സൂപ്പറായി പാടി. ലവ് യു ഡാ ചക്രി എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇന്ദിര ചേച്ചിയുടെ മെസ്സേജാണ്. ഇന്ദിര ചേച്ചിക്ക് മനോഹരമായ ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. ഓക്കേട്ടോ, ഓക്കെ ടി കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അഹല്യ അഹല്യ ടീം, ഓണമൊക്കെ എല്ലാവരും നന്നായി ആഘോഷിച്ചു. ചതയം നാൾ ആശംസകൾ എല്ലാവർക്കും. നിഷാന്ത് എറണാകുളം. അൻസാറിക്ക നന്നായിട്ടുണ്ട്. ജ്യോതിസ് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. റിൻസൻ സരസ്വതി അമ്മാൾ, അനന്ത ചേച്ചി, രത്നാവതി അമ്മ, മാരിഷ്മ എല്ലാവരും നന്നായിട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നിഷാന്ത് എന്റെ മെസ്സേജാണ് എറണാകുളത്ത് നിന്നും. നിഷാന്ത് എന്നും താങ്ക് യു സോ മച്ച് ഫോർ ദിസ് മെസ്സേജ് ഓൾസോ. നല്ലൊരു ദിവസം കൂടി ആവട്ടെ എന്ന് വിഷയമാണ് കേട്ടോ. ഇത്രയും മെസ്സേജാണ് എനിക്ക് ഈ ഒരു സമയം വരെ വന്നിരിക്കുന്നത്. വന്ന എല്ലാ മെസ്സേജിനും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ മെസ്സേജ് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനായിട്ട് ഒരു കുട്ടി ഗ്യാപ്പ് വേണമെങ്കിൽ ഞാൻ ആ ഒരു ഗ്യാപ്പ് ഒരു പാട്ടിലൂടെ തരാം എന്ന് വിചാരിക്കുന്നു. നല്ലൊരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം ദേ നമുക്ക് ഇന്നത്തെ മെസ്സേജുകൾ ഇനി വരുന്ന സമയത്ത് നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും വേഗം വേഗം വേഗം നിങ്ങൾ ഒട്ടും സമയം കളയാതെ വേഗം ആ മെസ്സേജ് അയച്ചോളൂ. ഞാൻ പതിയെ വൈൻഡപ്പിലേക്ക് പോകാൻ എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒട്ടും സമയം കളയേണ്ട, വേഗം വേഗം ആ മെസ്സേജുകളൊക്കെ ഇങ്ങ് പോന്നോട്ടെ.

0: പകലും രാത്രിയും ഓഫറുകൾ മാത്രം. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഏറ്റവും വലിയ ഓഫറും വിലക്കുറവും. വെള്ളി മുതൽ തിങ്കൾ വരെ 4 ദിവസം മാത്രം മൈ ജി ഓണം ബിഗ് റാപ്പകൾ സെയിൽ.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ് എം 90.4. കേട്ട് കൂട്ടുകൂടാം.
3: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം ദേ 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണേ. അപ്പോൾ ഈ മെസ്സേജസ് നമുക്കിങ്ങനെ എത്തിയിരിക്കുന്നു, ആ മെസ്സേജിലേക്ക് നമുക്ക് പോവാം. ആയില്ലിക്കുട്ടി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓണം കഴിഞ്ഞ ക്ഷീണത്തിലാണോ? ക്ഷീണമല്ല, കയ്യിൽപ്പിൻ്റെതായ റിസൾട്ടിന്റെയാണ് ശബ്ദം കേട്ടോ. ഇന്നത്തെ ടോപ്പിക് സൂപ്പർ. താങ്ക് യു. പാടാൻ അറിയുന്നവർക്ക് അവസരം കൊടുത്തതിന് അഭിനന്ദനങ്ങൾ. ഇങ്ങനെ ഇടയ്ക്ക് പാട്ട് ഒരു വിഷയമാക്കാം. അക്ഷരം കൊടുക്കാതെ ഇഷ്ടമുള്ളത് പാടാൻ കൊടുത്താൽ നന്നായിരുന്നു കൊടുക്കാൻ കേട്ടോ. ഇതെന്റെ മാത്രം അഭിപ്രായമാണ്. സ്നേഹത്തോടെ പ്രേമമ്മ. പ്രേമമ്മയുടെ അഭിപ്രായത്തെ ഞാൻ പരിഗണിക്കാം. ഓക്കെ. പ്രേമയ്ക്ക് മനോഹരമായൊരു ദിവസം ആവട്ടെ എന്ന് വിഷയുന്നു. അങ്ങനെ ചെറിയതായിട്ടൊരു കിച്ചുകിച്ച് വന്നതാണ് കേട്ടോ, ഒന്നും വിചാരിക്കേണ്ട. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോവാം. ശുഭദിനം. ഹലോ ആയിലിയ. ഹലോ, ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. മരീഷ്മ മോൾ അടിപൊളിയായി പാടി. ആയിലിയ സൗണ്ട് വേഗം സെറ്റാവട്ടെ. ഓക്കെ, സെറ്റാക്കണം എന്നുണ്ട്. അപ്പോഴേക്കും എൻ്റെ കയ്യിലിരിപ്പേ, എന്താ ചെയ്യുക. എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസമാവട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. കവിതാ മോഹൻദാസ്. അപ്പോൾ കവിത ചേച്ചിക്ക് മനോഹരമായൊരു ദിവസമാവട്ടെ കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയില്ലേ. ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. അശ്വടാ, സാരമില്ല കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ആശംസകൾ. ബൈ ശാന്തി, സുമേഷ്, എലപ്പള്ളി. ശാന്തി ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത ദിവസം കിട്ടട്ടെ ചേച്ചി. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, കുഞ്ഞിക്കഥ ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിഷാന്ത് ഏട്ടൻ്റെ മെസ്സേജാണ്. കുഞ്ഞിക്കഥ പറയാം. കുറച്ച് ദിവസമായില്ലേ കഥയൊക്കെ പറഞ്ഞിട്ട്. യെസ്, സ്പെഷ്യലായിരുന്നല്ലോ, അതുകൊണ്ടാണ് കഥയൊന്നും പറയാഞ്ഞത് കേട്ടോ. കഥ നമുക്കിന്ന് പറയാം, ഒരു കുഞ്ഞിക്കഥ പറയാം. ഓക്കെ, അടുത്ത മെസ്സേജ് നോക്കട്ടെ. ഗുഡ് മോർണിംഗ് മോളിസ്, ഞാൻ ഷീബ കുമരകം. ഇന്ന് എല്ലാവരും നല്ല പോലെ പാട്ടുപാടി. മഹേഷ് പെരുവള്ളൂരിനും പറന്നു വരുന്ന ബാലേട്ടനും കൃഷ്ണേട്ടനും മാധവേട്ടനും കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു ചതയദിന ആശംസകൾ കൂടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീബ ചേച്ചിയുടെ മെസ്സേജാണ്. ഷീബ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. യെസ്, വന്ന എല്ലാ മെസ്സേജുകളെയും ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇന്നത്തെ കുട്ടിക്കഥ, കുട്ടിക്കഥ വേണം എന്നാണ് പറഞ്ഞത് അല്ലേ. ഓക്കെ, ഞാനിന്നിങ്ങനെ കഥ പറയണമെന്നൊരു ആലോചനയിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് പെട്ടെന്നൊരു കഥ പറയാം. ഇതിൻ്റെ പേര് ദ ക്രാബ് മെൻറ്റാലിറ്റി എന്നാണ് കേട്ടോ. എന്താ സംഭവം എന്നറിയോ? നിങ്ങൾ ഈ മീൻ പിടിക്കുന്ന ആൾക്കാർ ഞണ്ടിനെ ഇട്ട് വെക്കുന്ന പാത്രം അടച്ചു വെക്കാത്തതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവർ അടച്ചു വെക്കാറില്ല. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് ഈ മീൻപിടുത്തക്കാർ ഞണ്ടുകളെ പിടിച്ചിട്ട് ബക്കറ്റ് ഒരിക്കലും ഇങ്ങനെ മൂടി വെക്കാത്തത്? അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ് കേട്ടോ. അതായത്, ഈ ഒരു ബക്കറ്റിൽ ഒരു ഞണ്ട് മാത്രമാണെങ്കിൽ അതെന്ത് ചെയ്യും? അതിന് വലിഞ്ഞ് കയറി എളുപ്പത്തിൽ രക്ഷപ്പെടാനായിട്ട് സാധിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഈ കൂട്ടമായിട്ട് ഈ ഞണ്ടുകൾ ഇട്ട് കഴിഞ്ഞാൽ ഒരുവൻ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഈ ബാക്കി ഞണ്ട് എന്താ ചെയ്യാന്നറിയോ? അവരെന്ത് ചെയ്യും? അവനെ താഴേക്ക് അങ്ങ് വലിച്ചിടും. താഴേക്ക് വലിച്ചു പിടിച്ച് നിലത്തിക്കിടുന്നുള്ളതാണ്. അതായത്, സംഭവം ഇത്രയേ ഉള്ളൂ, എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നീയും രക്ഷപ്പെടേണ്ട. ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ ഒരു നിയമം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ക്രാബ് മെന്റാലിറ്റി എന്ന് പറയാം. ശരിക്കും ഇത്തരം മെന്റാലിറ്റി ഉള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ. അതായത്, നമ്മുടെ ചുറ്റും ഇതുപോലുള്ള മനുഷ്യ ഞണ്ടുകൾ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ വളരാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് കളിയാക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ഓർക്കേണ്ടത് എന്താ, അവർക്ക് നിങ്ങളോടുള്ള വെറുപ്പല്ല, പകരം എന്തായിരിക്കും, മേ ബി സ്വന്തം പരാജയത്തിനെ ന്യായീകരിക്കണം. അല്ലെങ്കിൽ ആ ഒരു ന്യായീകരണം കണ്ടെത്താൻ വേണ്ടി, ആ ഒരു ന്യായീകരണം കണ്ടെത്താനുള്ള ശ്രമമാണ് ശരിക്കും അവർ നിങ്ങളിൽ അങ്ങനെ ചെയ്യുന്നത് വഴി കാണുന്നുണ്ടാവാം. മനസ്സിലായോ? അപ്പോൾ ഈ മനുഷ്യ ഞണ്ടുകളുടെ ബക്കറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വെറും ആഗ്രഹം മാത്രം പോരാ, കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടാവണം, കൃത്യമായിട്ട് അത് രക്ഷപ്പെടാനുള്ളൊരു വഴിയും നിങ്ങൾ കാണണം. അപ്പോൾ മനസ്സിലാക്കുക, ഈ ക്രാബ് മെന്റാലിറ്റി ഉള്ള ഒരുപാട് പേരുടെ നടുക്കാണ് നമ്മളും ജീവിച്ചു പോകുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ടൊരു എസ്കേപ്പ് പ്ലാൻ നമുക്ക് വേണം. അതിനുവേണ്ടിയുള്ള ഒരു വർക്ക് നമ്മൾ ഇടുകയും വേണം കേട്ടോ. അപ്പം ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളൊരു കുട്ടി കുട്ടി കുട്ടിക്കഥ എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഹായ് അഹല്യ എഫ് എം, ആയില്ലേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചന്ദ്രൻ എരിമയൂർ. ഓക്കെ, ചന്ദ്രൻ രണ്ടു മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ്. സമയം 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ എഫ് എം 90.4 കൂടെ ഉണ്ട്. ഇറ്റ്സ് മീ ആർ ജെ. ആ ഇല്ല അതേ, അങ്ങനെ ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ ഒക്കെ പറയാനായിട്ട് പോവാണ് കേട്ടോ. ഞണ്ട് കഥ സൂപ്പർ ആയിട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഇന്ദിര ചേച്ചിയുടെ മെസ്സേജാണ്. താങ്ക് യു ചേച്ചി. അപ്പൊ എന്തായാലും ഞാൻ വീണ്ടും വരാം അഹല്യ വിശ്വസുമായിട്ട്. ഓക്കെ, അപ്പൊ വീണ്ടും വീണ്ടും നല്ല കഥകളൊക്കെ പറഞ്ഞുതരാനായിട്ട് പറ്റട്ടെ എന്നാണ് എന്നോട് ഞാൻ തന്നെ വിഷ് ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ, ആ ഇല്ല സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിങ് അഹല്യ എഫ് എം 90.4. കേട്ട് കൂട്ടുകൂടാം.

0: അദ്ദേഹത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: Movement that inspires.

0: പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം കൂട്ടുകൂടാം.
1: ഒരു കഥ പറയാം, എഞ്ചിനീയറിംഗ് പിള്ളേരുടെ കഥ. ഐ ബി അഥവാ കോളേജ് സ്റ്റോറി.

0: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
1: എന്താ ചേട്ടാ ഒരു വിഷമം?
2: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
1: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. അപ്പോൾ 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
5: ഈ ഓണത്തിന് സ്വാതൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 പേർക്ക് കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൾ.
6: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം August 22 to 28. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
7: മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലലോയിഡിലേക്ക്. സെല്ലലോയിഡുമായി സിനിമാ വിശേഷം പങ്കുവെക്കാൻ കൂടിയുണ്ട് ഇറ്റ്സ് മീ ആർഷേ ആയില്ല. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സിനിമയുണ്ടല്ലോ, ലോക സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങിയ 11 ഓസ്കാറുകൾ വാരിക്കൂട്ടിയ എവർഗ്രീൻ ക്ലാസിക്കിനെ കുറിച്ചാണ്. യെസ്, ടൈറ്റാനിക്. 1912 April 10 ബ്രിട്ടനിലെ സതാംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് കന്നി യാത്ര തിരിച്ച RMS ടൈറ്റാനിക്. ആ ഒരു RMS ടൈറ്റാനിക് എന്ന കൂറ്റൻ കപ്പൽ ദൈവത്തിന് പോലും മുക്കാൻ കഴിയില്ലെന്ന് അക്കാലത്ത് ആളുകൾ വിശ്വസിച്ച ആ ഒരു അത്ഭുത കപ്പലിലാണ് ഈ ഒരു സിനിമയുടെ കഥയിൽ നടക്കുന്നത്. കഥയിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു വശത്ത് ഉന്നത കുലജാതനായ എന്നാൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിതയാകുന്ന റോസ് സ്റ്റീവർട്ട് ബുക്കേറ്റർ, മറുവശത്താണെങ്കിലോ പോക്കറ്റിൽ കാലണ പോലും ഇല്ലാത്ത ചൂതുകളിൽ ജയിച്ച് 3rd class ടിക്കറ്റുമായി കപ്പലിൽ കയറിയ ജാക്ക് ഡോൺസൺ. ജാക്ക് ഡോൺസൺ എന്ന പാവപ്പെട്ട ഒരു ചിത്രകാരൻ. ജീവിതം മടുത്ത് കപ്പലിൽ നിന്ന് ചാടാൻ നോക്കുന്ന റോസിനെ ജാക്ക് രക്ഷിക്കുന്നതോടുകൂടിയാണ് ആ ഒരു അപൂർവമായ പ്രണയം അവിടെ പൂവണിയുന്നത്. ധനികരുടെ ആഡംബര ലോകവും പാവപ്പെട്ടവരുടെ സ്വതന്ത്രമായ ലോകവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം കാട്ടിത്തരുന്ന ഒരു പ്രണയം. എന്നാൽ 1912 April 14 അർദ്ധരാത്രിയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കടും ഇരുട്ടിൽ ഒരു ഭീമൻ മഞ്ഞുമലയിൽ കപ്പലിടിച്ചു കയറാണ്. അവിടെ നിന്ന് കേവലം 2 മണിക്കൂറും 40 മിനിറ്റും കൊണ്ടാണ് ആ മഹാകപ്പൽ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് അങ്ങ് മുങ്ങിത്താന്നു പോകുന്നത്. തണുത്തുറഞ്ഞ വെള്ളത്തിൽ ജീവന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ നടത്തുന്ന ആ മരവിപ്പിക്കുന്ന പോരാട്ടവും ജാക്ക് റോസ് പ്രണയത്തിന്റെ നിസ്വാർത്ഥമായ അവസാനവുമാണ് ഈ ഒരു സിനിമയുടെ കഥ. ഈ ഒരു സിനിമയുടെ കഥ കേൾക്കുമ്പോൾ തന്നെ ആ പഴയ പ്രണയവും നെഞ്ചുപിടയ്ക്കുന്ന നിമിഷങ്ങൾ നമുക്ക് ഓർമ്മ വരും അല്ലേ? യെസ്. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയെ കുറിച്ച്, ഈ സിനിമാ വിശേഷങ്ങളെ കുറിച്ച് കൂടുതലായി കേൾക്കാം ഒരു പാട്ടിന് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: അങ്ങനെ നമ്മൾ ആ ഒരു സിനിമയുടെ ഉള്ളടക്കം പറഞ്ഞു തീരുമ്പോൾ ഇനി ഈ സിനിമയെ ഒരു വേൾഡ് ക്ലാസ് മാസ്റ്റർ പീസ് ആക്കിയ ഇതിന്റെ സാങ്കേതിക മികവും സംവിധാന വിശേഷങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. യെസ്, ജെയിംസ് കാമറൂണിന്റെ ഭ്രാന്തമായ പെർഫെക്ഷൻ. സിനിമയുടെ ഡയറക്ടർ ജെയിംസ് കാമറൂൺ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സമുദ്രത്തിന്റെ 12,500 അടി താഴ്ചയിലുള്ള യഥാർത്ഥ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് 33 തവണയാണ് റഷ്യൻ സൈബറേനിയൽ ഡൈവ് ചെയ്തത് എന്നാണ് പറയുന്നത്. സിനിമയിലെ പല അണ്ടർ വാട്ടർ ഷോട്ടുകളും ശരിക്കും യഥാർത്ഥ ടൈറ്റാനിക്കിന്റേത് കൂടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് കപ്പലിന്റെ റിയൽ സൈസ് സെറ്റ് എന്നുള്ളത്. അതായത് മെക്സിക്കോയിലെ റോസ്റ്റിറോട്ട് ബീച്ചിൽ 40 ഏക്കർ സ്ഥലത്ത് $17 കോടി ചെലവഴിച്ചാണ് യഥാർത്ഥ കപ്പലിന്റെ 95% വലിപ്പമുള്ള ഒരു കൂറ്റൻ സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനായിട്ട് 17,000,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കുകളാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നതെന്നാണ് മറ്റൊരു പ്രത്യേകത. ഇനി നമ്മൾ വരുന്ന സമയത്ത് ആർട്ട് ഡിറക്ഷൻ, അത് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. ക്ലാസിക് ക്രാഫ്റ്റ്. ഈ സിനിമയിൽ റോസ് നഗരത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കൂറ്റൻ വുഡൻ പടിയുണ്ടല്ലോ, അത് യഥാർത്ഥ ടൈറ്റാനിക്കിലെ അതേ മരവും ഡിസൈനും ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത്. വെള്ളം കയറി ആ സെറ്റ് തകർന്ന സീൻ ഒരൊറ്റ ടേക്കിലാണ് കാമറൂൺ ഷൂട്ട് ചെയ്തത്. കാരണം വേറൊന്നുമല്ല, കാരണം അത് വീണ്ടും ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ് മ്യൂസിക്. ജെയിംസ് ഹോണറുടെ ആ ഒരു മ്യൂസിക്. സിനിമയിൽ പശ്ചാത്തല സംഗീതം ചെയ്യാൻ വേണ്ടി കാമറൂൺ ജെയിംസ് ഹോണറെയാണ് ഏൽപ്പിച്ചത്. ഈ ഹോണറെ ഏൽപ്പിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് വോക്കൽസ് ശബ്ദം മാത്രമേ പാടുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഐറിഷ് വിസിലുകളും സിന്തസൈസറും ചേർത്ത് വെച്ച് പുള്ളി ഉണ്ടാക്കിയ ഒരു ബീജിയം ഉണ്ടല്ലോ, ആ ഒരു ബീജിയമാണ് ശരിക്കും തിയേറ്ററുകളിൽ ആളുകളെ കരയിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് സി ജി ഐ വിഷ്വൽ ഇഫക്ട്സും ഇത്രയും വികസിക്കാത്ത, അതായത് 1997 ഈ കാണിച്ച മാജിക്, ആ ഒരു മാജിക് തന്നെയാണ്

0: celluloid.
1: Yes, once again, welcome back to Celluloid. Celluloidുമായി കൂടെ it's me, RJ Ahilya. നമ്മൾ അങ്ങനെ ടൈറ്റാനിക്കിന്റെ ആ ചെറിയൊരു കഥയും ടെക്നിക്കൽ വശങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നുവല്ലേ. ഇനി നമ്മൾ പലർക്കും അറിയാത്ത ചില രസകരമായ കാര്യങ്ങളും സിനിമയിലെ മാജിക് മൊമെന്റുകളുമാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അതിലൊന്നാമത്തെ കാര്യം പറയട്ടെ, റോസിന്റെ ആ ഒരു പോർട്രേറ്റ് വരച്ചത് ആര്, അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ല. അതായത് സിനിമയിൽ ജാക്ക് റോസിനെ ഇരുത്തി വരയ്ക്കുന്ന ആ പ്രശസ്തമായ ഡ്രോയിങ് ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ വരച്ചത് ലിയാനാർഡോ ഡിക്കാപ്രിയോ അല്ല. അത് ശരിക്കും ആരാന്നറിയാം, അത് സംവിധായകൻ ജെയിംസ് കാമറൂൺ സ്വന്തം കൈ കൊണ്ട് വരച്ചതാണ്. ലിയോ ഇടതു കൈയനും കാമറൂൺ വലതു കൈയനും ആയതിനാൽ ക്യാമറയിൽ അത് മിറർ എഫക്ട് കൊടുത്താണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മൈ ഹാർട്ട് വിൽ ഗോ ഓൺ, അത് അത്രയും ഫേമസ് സോങ് ആണല്ലേ. മൈ ഹാർട്ട് വിൽ ഗോ ഓൺ എന്ന ആ ഒരു പാട്ടിന്റെ രഹസ്യം എന്തായിരിക്കും? അതായത് ഈ സിനിമയിൽ പാട്ടുകൾ വേണ്ടെന്ന് ആദ്യമേ തീരുമാനിച്ച ആളാണ് അത് ജെയിംസ് കാമറൂൺ. എന്നാൽ മ്യൂസിക് ഡയറക്ടർ ജെയിംസ് ഹോണർ രഹസ്യമായിട്ട് ഗായക സെലിൻ ഡിയോണിനെ കൊണ്ട് ഈ പാട്ടിന്റെ ഒരു ഡെമോ പാടിപ്പിച്ചു. ഇത് കേട്ട കാമറൂൺ കണ്ണീരടക്കാനാവാതെ ഒടുവിൽ ആ പാട്ട് സിനിമയിൽ ഉൾപ്പെടുത്താനായിട്ട് സമ്മതിച്ചു. അതാണ് അതിന്റെ പിന്നിലൊരു കഥ. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ ചെയ്ത മറ്റൊരു കാര്യമാണ് യഥാർത്ഥ മനുഷ്യർക്ക് നൽകിയ ഒരു ആദരം. അതായത് കപ്പൽ മുങ്ങുമ്പോൾ കിടക്കയിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന പ്രായമായ ദമ്പതികൾ, അവർ ടൈറ്റാനിക്കിൽ മരിച്ച യഥാർത്ഥ വ്യക്തികൾ തന്നെയായിരുന്നു. അപ്പോ റോസിനെ ബോട്ടിൽ കയറാൻ വഴിമാറി കൊടുത്തത് ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചവരാണല്ലേ. അതുപോലെ ആളുകൾ പേടിച്ചോടുമ്പോൾ അവസാന നിമിഷം വരെ ശാന്തരായിട്ട് സംഗീതം വായിച്ച വയലിനിസ്റ്റുകളും ശരിക്കും യഥാർത്ഥ ഒരു ചരിത്രം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ലിയാനാർഡോ കേറ്റ് കോംബോ എന്ന് പറയുകയാണെങ്കിൽ, ജാക്കായി ലിയാനാർഡോയെയും റോസായിട്ട് കേറ്റ് വിൻസലറ്റിനെയും അല്ലാതെ മറ്റാരെയും ആ ഒരു കഥാപാത്രങ്ങൾ ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ലേ. ഇന്നും ലോകത്തിലെ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ ജോഡികളിൽ ഒന്ന് തന്നെയാണിത്. അപ്പോൾ കേട്ട് കേട്ട് വീണ്ടും ആ ഒരു സിനിമ ഒന്നുകൂടി കാണാനായിട്ട് നിങ്ങൾക്ക് കൊതിയാകുന്നുണ്ടോ? അപ്പോൾ എന്നാലും നമുക്ക് ഇനി ടൈറ്റാനിക് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറുന്ന ആ ഒരു ഐക്കോണിക് പാട്ട്, ആ ഒരു പാട്ട് തന്നെയായാലോ. യെസ്, സെല്ലുലോയിഡിലേക്ക് ആ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേട്ട് കൂടാം.

0: Celluloid.
1: How my heart will go on. ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും തരാൻ കഴിയില്ലാലേ. അങ്ങനെ നമ്മുടെ സെലലാവിന്റെ ടൈറ്റാനിക് സ്പെഷ്യൽ എപ്പിസോഡിന്റെ എൻഡിലേക്ക് അങ്ങ് എത്താൻ പോവാനട്ടോ. നമ്മളിന്ന് ജെയിംസ് കാമറൂണിന്റെ മഹത്തായ സൃഷ്ടിയുടെ കഥയും സിനിമയ്ക്ക് പിന്നിലുള്ള ഹാർഡ് വർക്കും ആരും അറിയാത്ത കുട്ടി കുട്ടി രസകരമായ ഫാക്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ എന്തായാലും ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്താണെന്നറിയോ, ടൈറ്റാനിക് സിനിമയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച അല്ലെങ്കിൽ മനസ്സിനെ തൊട്ട ആ നിമിഷം ഏതായിരുന്നു? ആ നിമിഷം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പോ ആ സിനിമ പോയി കാണണം കേട്ടോ. സിനിമ കണ്ടതിന് ശേഷം എന്തായാലും എന്നോട് ആ ഒരു കാര്യം പറയണം. അഹല്യ എഫ് എം ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടാ മതി. അഹല്യ എഫ് എം 90.4 എന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID. അങ്ങനെ ഇന്നത്തെ സിനിമാ വിശേഷമൊക്കെ അവസാനിപ്പിച്ച് എനിക്ക് പതിയെ പതിയെ പതിയെ ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും വീണ്ടും ഞാൻ ഒരുപാട് സിനിമാ വിശേഷങ്ങളുമായിട്ട് പുതിയ പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്താനും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഞാൻ ദി സെല്ലാർഡിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യാൻ പോവാണ്. ദിസ് ഇസ് ആർജെ ആയിന്യ സൈനിങ് ഓഫ്. കീപ് ലിസണിംഗ് ടു റേഡിയോ അഹല്യ FM 90.4, ഓൾവേസ് ട്യൂൺ ഫോർ ഗുഡ് മ്യൂസിക്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
5: ഈ വ്യായാമം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ? ജിമ്മ്, ഡംബെല്, മസിൽ, സിക്സ് പാക്ക്, പിന്നെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എന്താ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോട്ടോ. പക്ഷെ സംഗതി അത്രയുള്ളൂ എന്ന് കരുതണ്ട കേട്ടോ. വ്യായാമം എന്ന് പറയുന്ന സാധനം മസിൽ ഉണ്ടാക്കാൻ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനും ഇഷ്ടമുള്ള ചില എക്സസൈസ് ഉണ്ടെന്ന്. അതായത് നമുക്ക് ചില കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ, അതുപോലെ നമ്മുടെ കണ്ണിനും നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ വൃക്കകൾക്കും നമ്മുടെ ഹാർട്ടിനും ഒക്കെ ഇഷ്ടമുള്ള എക്സസൈസ് ഉണ്ടെന്ന്. ഞാനിത് കേട്ടപ്പോഴത്തേക്കും ഞാനത് മുഴുവൻ ഇരുന്ന് വായിച്ചു. ആ കുറേ അധികം അവയവങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഈ കാര്യങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പെരുമാറേണ്ട ഒരു സമയമാണ്. കാലിഡോസ്കോപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, അഭിരാമിയാണ് കൂടെ. വെൽക്കം ടു കാലിഡോസ്കോപ്പ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ ബോഡിയിലെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. ഹൃദയത്തിന് ഇഷ്ടം കാർഡിയോ, നടക്കുക, ഓടുക, സൈക്ലിംഗ്. തലച്ചോറിന് ഇഷ്ടം റെഗുലർ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി. എല്ലുകൾക്ക് ഇഷ്ടം വെയിറ്റ് ബെയറിംഗ് ആയിട്ടുള്ള എക്സസൈസ്. പേശികൾക്കാണെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ്, സന്ധികൾക്കാണെങ്കിൽ സ്ട്രെച്ചിങ്ങും മൊബിലിറ്റി എക്സസൈസും ഒക്കെ. നമ്മൾ ജിമ്മിൽ പോയി ബൈസെപ്സ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അകത്ത് ഹൃദയം പറയുന്നുണ്ടാകും, എന്നെയും ഒന്ന് പരിഗണിക്കണേ ചേട്ടാന്ന്. അപ്പോൾ എക്സസൈസ് എന്ന് പറയുന്നതേ കണ്ണാടിയിൽ ബോഡി കാണാൻ വേണ്ടി മാത്രമുള്ളതല്ല, അകത്തിരിക്കുന്ന നമ്മുടെ ഓരോ ഓർഗൻസിനും ഒരു ലിറ്റിൽ വർക്കൗട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഏത് എക്സസൈസ് ആണ് നമുക്ക് നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും ഇഷ്ടം, തലച്ചോറിന് എന്താണ് വേണ്ടത്. കാരണം നമ്മുടെ ശരീരം ഒരു സിംഗിൾ പ്ലെയർ ഗെയിം അല്ല, ഹോൾ ടീം വർക്കാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് അതിലേക്കൊക്കെ പോവാം. ബിഫോർ ദാറ്റ് നമ്മളൊരു പാട്ടിലേക്ക് പോവാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: ഏതാണ്
1: മോളെ ചെന്നിട്ട് കീബോർഡ്.
0: അപ്പൊ ആശാനറിയില്ലല്ലേ ഉട്ടോപ്പിയ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഹൃദയത്തിന് എക്സസൈസ് എന്ന് പറഞ്ഞാലേ നമ്മൾ വിചാരിക്കുന്ന പോലെ ജിമ്മിൽ പോയി ഡംബൽ എടുത്ത് ഇനി ഞാൻ മാറും എന്നൊക്കെ പറയുന്ന കാര്യമല്ല. ഹൃദയത്തിന് വലിയ ആഡംബരമൊന്നും വേണ്ട, വെറുതെ നടന്നാൽ മതി. ദിവസവും കുറച്ച് സമയം ബ്രിസ്ക്കായി നടക്കുക, ജോഗിങ് ചെയ്യുക, സൈക്ലിംഗ് ചെയ്യുക, ഇതുപോലെയുള്ള കാർഡിയോ എക്സസൈസ് ഒക്കെയാണ് ഹൃദയത്തിൻ്റെ ഫേവറേറ്റ്. അതായത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇന്നൊരു ചെറിയ വാക്ക് മാത്രം എന്ന് പറഞ്ഞിറങ്ങി 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയാൽ പോരാ കേട്ടോ. ഹാർട്ടിന് പറയാനുള്ളത് നീ നടക്കുന്നത് എനിക്ക് വേണ്ടിയാണെങ്കിൽ, ഹൃദയത്തിന് വേണ്ടിയാണ് നടക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ നടക്കാനാണ് പറയുന്നത്. നമ്മൾ നടക്കുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടും, രക്തയോട്ടം മെച്ചപ്പെടും, ഹൃദയം കുറച്ചുകൂടെ എഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്യാനായിട്ട് പഠിക്കും. അപ്പോൾ എക്സസൈസ് എന്ന് പറയുന്നത് മസിൽ കാണിക്കാനുള്ള പരിപാടി മാത്രമല്ല, അകത്തിരിക്കുന്ന ഹൃദയത്തോട് ഒന്ന് സ്നേഹം കാണിക്കാനുള്ള പരിപാടിയാണ്. ഇനി ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാക്കിങ്ങിന് സമയം കണ്ടെത്താൻ പറ്റില്ല എന്ന് പറയും, പക്ഷേ ഫോൺ സ്ക്രോൾ ചെയ്യാൻ അരമണിക്കൂർ എവിടെ നിന്നോ മാജിക്കലി കിട്ടും. അതുകൊണ്ട് ഇന്നൊരു ചെറിയ ഡീല് വെക്കാം, ഫോണൊന്ന് താഴെ വെക്കാം, ഷൂസ് ഒന്ന് കയറ്റാം, പുറത്തേക്കിറങ്ങി കുറച്ചൊന്ന് നടക്കാം. കാരണം നിങ്ങളുടെ ഹാർട്ടിന് വേണ്ടത് ഇൻസ്റ്റഗ്രാം ഫിൽട്ടേഴ്സ് അല്ല, കുറച്ച് മൂവ്മെന്റ് ആണ്. ഹൃദയം കരഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അടുത്ത ഏത് ഓർഗനാണ് എക്സസൈസിന്റെ കാര്യത്തിൽ കുറച്ച് ഡിമാൻഡിങ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. തലച്ചോറിന്റെ കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്, ബട്ട് പാട്ടിന് ശേഷമായിരിക്കും. പാട്ടുകൾക്ക് ശേഷം വേഗം തിരിച്ചെത്താം കാലിഡോസ്കോപ്പിലേക്ക്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: തലച്ചോറിന് എന്താണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ വലിയ ജിം സെറ്റപ്പ് ഒന്നും അതിന് വേണ്ട. പതിവായിട്ടുള്ള മെഡിറ്റേഷൻ, കുറച്ച് ഡീപ് ബ്രീത്തിങ്, ഇതൊക്കെയാണ് ബ്രെയിനിന് ഇഷ്ടം. നമ്മൾ ദിവസവും കുറച്ച് സമയം കണ്ണടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുമ്പോൾ മൈൻഡ് ഒന്ന് കാമാകും, കോൺസെൻട്രേഷൻ കൂടും, മെമ്മറിക്കും അത് നല്ലൊരു സപ്പോർട്ടാണ്. അല്ലാതെ തലച്ചോറിനോട് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന എന്താ, രാവിലെ മുതൽ രാത്രി വരെ 47 ടാബ്സ് ഫോണിലാണെങ്കിലും സിസ്റ്റത്തിലാണെങ്കിലും തുറന്നിട്ട് എല്ലാം ഒരുമിച്ച് ഓടിക്കാൻ വേണ്ടി ശ്രമിക്കും. ബ്രെയിൻ പാവം അകത്തിരുന്ന് പറയും, ഒന്ന് നിർത്തിയിട്ട് കുറച്ച് ശ്വാസം എടുക്കാവോ. അതാണ് മെഡിറ്റേഷന്റെ ബ്യൂട്ടി. ഇനി കരളിന്റെ കാര്യം പറയുമ്പോൾ, ദിവസവും ബ്രിസ്കായി നടക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പ് നിയന്ത്രിക്കാനും ലിവറിന്റെ ഹെൽത്തിനും അടിപൊളിയാണ്. വാക്കിംഗ് എന്ന് പറയുന്നത് ഹൃദയത്തിന് മാത്രം ഒരു ഹാപ്പി ന്യൂസ് അല്ല, കരളിനും ഒരു ചെറിയ താങ്ക് യു നോട്ടാണ്. ഇനി കിഡ്നീസിലേക്ക് വരുമ്പോഴേ, അവർക്കും എക്സസൈസ് ഇഷ്ടമാണ്, പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സസൈസ് ഒന്നും വേണ്ട. ലളിതമായിട്ടുള്ള സ്ട്രെച്ചിങ്, യോഗ പോലെയുള്ള ആക്ടിവിറ്റീസ് ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റിക്കും സർക്കുലേഷനും ഒക്കെ സഹായിക്കും. അപ്പോൾ കിഡ്നീസിന് അതൊക്കെയാണ് ഫേവറേറ്റ്. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ പ്രിഫറൻസ് ആണ്. ഹേർട്ട് നടക്കടാന്ന് പറയും, ബ്രെയിൻ ഒന്ന് ശ്വാസം എടുക്കടാന്ന് പറയും, ലിവർ കുറച്ച് ആക്റ്റീവ് ആകടാന്ന് പറയും, ബോഡി പറയും ഒന്ന് സ്ട്രെച്ച് ചെയ്യണം എന്ന് പറയും. അപ്പോൾ എക്സസൈസ് എന്ന് പറയുന്നത് സിക്സ് പാക്ക് ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റ് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ടീമിനെയും ഹാപ്പി ആക്കി നിർത്താനുള്ള ഡെയിലി മെയിൻ്റനൻസ് ആണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട്, റിമൈൻഡ് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാണ്. പാട്ടുകളുടെ സമയമാണ് കലഡോസ്കോപ്പിൽ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അതേ ഒരു കാര്യം ചോദിക്കട്ടെ, ഹെൽമെറ്റിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? ആദ്യമായി കേൾക്കുമ്പോൾ തോന്നും ഇപ്പോൾ ഇതെന്താ ഹെൽമെറ്റ് പാലോ ബ്രെഡോ വല്ലോ ആണോ എക്സ്പയറി ഡേറ്റ് നോക്കാൻ. പക്ഷേ ഇതിൻ്റെ ഉത്തരം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ബൈക്ക് മാറും, ഫോൺ മാറും, ജാക്കറ്റ് മാറ്റും, പക്ഷേ ഹെൽമെറ്റോ അത് എപ്പോഴും പഴയത് തന്നെ. 5 വർഷം 7 വർഷം ചിലരുടെ വീട്ടിൽ ഹെൽമെറ്റിന് പോലും കുടുംബാംഗത്തിൻ്റെ സ്റ്റാറ്റസാണ്, കാരണം അത്രയും നാളായിട്ട് നമ്മുടെ കൂടെയുള്ള ആളാണ്. ഇതിപ്പോഴും പുതിയതുപോലെ അല്ലേ, പെയിൻറ് പോലും പോയിട്ടില്ല എന്ന ഡയലോഗ് കേട്ടിട്ടില്ലേ? പക്ഷേ ഒരു സത്യമുണ്ട്, ഹെൽമെറ്റിൻ്റെ ജോലി മഴയിൽ നിന്ന് തല രക്ഷിക്കലല്ല, അപകടത്തിൽ ജീവൻ രക്ഷിക്കലാണ്. പുറത്ത് കിടലിന് ലുക്കായിരിക്കും, പക്ഷെ അകത്തുള്ള പ്രൊട്ടക്റ്റീവ് ഫോം കാലക്രമേണ ദുർബലാകും. സൂര്യന്റെ ചൂട്, വിയർപ്പ്, സ്ഥിരമായി നമ്മളൊരു സാധനം ഉപയോഗിക്കുമ്പോൾ കേടാവൂലേ, അതെല്ലാം നമ്മുടെ ഹെൽമെറ്റിന്റെ ശക്തി കുറയ്ക്കും. അപ്പൊ അതുകൊണ്ട് വിദഗ്ധർ പറയുന്ന കാര്യം, സാധാരണ 3 മുതൽ 5 വർഷത്തിനുള്ളിൽ ഹെൽമെറ്റ് മാറ്റുന്നത് സുരക്ഷിതമാണ്. ഒരിക്കലും വലിയ വീഴ്ചയോ അപകടമോ ഒക്കെ സംഭവിച്ച ഹെൽമെറ്റ് ആണെങ്കിൽ പുറത്ത് പൊട്ടലില്ലെങ്കിലും മാറ്റണം എന്നാണ് പറയുന്നത്. ഹെൽമെറ്റ് ഒരു ഫാഷൻ ആക്സസറി അല്ല, അത് നിങ്ങളുടെ തലച്ചോറിന്റെ ബോഡി ഗാർഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവാണ്. കാലിഡോസ്കോപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അപ്പോൾ ഹെൽമെറ്റിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്ന കാര്യം മനസ്സിലായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൂടെ പറയട്ടെ. ഒരിക്കലും അപകടത്തിൽപ്പെട്ട ഹെൽമെറ്റ് പിന്നെ ഉപയോഗിക്കാവോ? പല ആളുകളും ഉപയോഗിക്കാറുണ്ട്. പുറത്തൊരു പോറൽ പോലും ഇല്ലല്ലോ, വെച്ചോളാം എന്നാണ് പറയുന്നത്. പക്ഷേ നോ, നോ മീൻസ് എ ബിഗ് നോ. കാരണം ഹെൽമെറ്റിന്റെ യഥാർത്ഥ ജോലി ചെയ്യുന്നത് പുറത്തുള്ള ഷെല്ല് മാത്രമല്ല, അകത്തൊരു പ്രൊട്ടക്റ്റീവ് ലെയറാണ്. അതിൻ്റെ ഇമ്പാക്റ്റിൻ്റെ ആഘാതം അബ്സോർബ് ചെയ്യുന്നത്, ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും തലവോ ഇടിച്ചു കഴിഞ്ഞാൽ, ആ ഇമ്പാക്റ്റ് കുറയ്ക്കുന്നത് ഈ അകത്തുള്ള പ്രൊട്ടക്റ്റീവ് ലെയറാണ്. അപകടത്തിൽ ആ ഭാഗത്തിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാകും, പക്ഷെ പുറത്തുനിന്ന് നോക്കിക്കഴിയുമ്പോൾ ഒന്നും കാണണമെന്നില്ല. അതുകൊണ്ട് ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഹെൽമെറ്റ് മാറ്റുന്നതാണ് സുരക്ഷിതം. ഇനി ഹെൽമെറ്റ് വാങ്ങുമ്പോൾ ചേട്ടാ നല്ല കളറുണ്ടോ എന്ന് പറയുന്നതിന് മുന്നേ ISI മാർക്കുണ്ടോ എന്ന് ചോദിക്കണം. ഇന്ത്യയിൽ ടൂ വീലർ പ്രൊട്ടക്റ്റീവ് ഹെൽമെറ്റ്സിന് BIS സർട്ടിഫിക്കേഷൻ ഉള്ള IS 4151:2015 സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡാണ് നോക്കേണ്ടത്. ISI മാർക്ക് മാത്രം കണ്ടാൽ പോരാ, ജെനുവിൻ സർട്ടിഫിക്കേഷൻ ആണോ എന്ന് നോക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫിറ്റ്. ഹെൽമെറ്റ് തലയിൽ വെച്ചിട്ട് കാറ്റടിക്കുമ്പോൾ വാ എന്താ വെന്റിലേഷൻ എന്ന് പറഞ്ഞ് ലൂസായിട്ടുള്ളത് വാങ്ങരുത്. തലയിൽ കൃത്യമായി ഫിറ്റാകുന്ന ഹെൽമെറ്റ് വേണം വാങ്ങാൻ. ചിൻ സ്ട്രാപ്പ് ശരിയായി ഫാസ്റ്റൻ ചെയ്യണം. അപകട സമയത്തെ ഹെൽമെറ്റ് തലയിൽ നിന്ന് തെറിച്ചു പോയാൽ പിന്നെ അതിൻ്റെ മുഴുവൻ പ്രൊട്ടക്ഷനും പോയി. ഇനി ഒരു ചെറിയ കാര്യവും നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന കാര്യമാണ്, ഹെൽമെറ്റ് താഴെ വീണു, ബൈക്കിൻ്റെ മിററിൽ ഇടിച്ചു, എവിടെയെങ്കിലും തട്ടി, അയ്യോ ഇതൊക്കെ ചെറിയ കാര്യമല്ലേ. പക്ഷേ ചെറിയ ആഘാതങ്ങൾ പോലും ഒരുപാട് നാളുകൾ കഴിയുമ്പോഴത്തേക്കും ഹെൽമെറ്റിൻ്റെ കണ്ടീഷനെ ബാധിക്കും. അതുകൊണ്ട് ഹെൽമെറ്റിനെ ഒരു ക്രിക്കറ്റ് ഹെൽമെറ്റ് പോലെ എവിടെയും എറിഞ്ഞിടുന്ന പരിപാടി വേണ്ട. ഒടുവിൽ ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഹെൽമെറ്റ് തലയിൽ വെക്കുന്നത് ട്രാഫിക് പോലീസിനെ കാണുമ്പോൾ മാത്രമല്ല, ലൈഫ് സുരക്ഷിതമായിട്ട് ചെല്ലുന്നിടത്ത് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഹെൽമെറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ലുക്കല്ല, ഫിറ്റ് ആണ് നോക്കേണ്ടത്. പ്രൈസ് അല്ല, സേഫ്റ്റി ആണ് നോക്കേണ്ടത്. പഴയ അറ്റാച്ച്മെന്റ് അല്ല നിങ്ങളുടെ ലൈഫ്, അതാണ് പ്രയോറിറ്റി, അതാവണം പ്രയോറിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പ് ഞാൻ ദാ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസിൻ്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
5: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
6: ഹരിതഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
7: നമ്മുടെ ഉദ്യാനങ്ങളെ അലങ്കരിക്കാനും ഒപ്പം തന്നെ നാവിലൂറുന്ന അപൂർവ പഴങ്ങൾ നൽകാനും കഴിയുന്ന ഒരു സസ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓസ്ട്രേലിയൻ കാടുകളിൽ നിന്ന് ലോകമെമ്പാടുമുള്ള സസ്യപ്രേമികളുടെ ഹൃദയത്തിലേക്ക് പടർന്ന് കയറിയ ലില്ലി പില്ലി എന്ന അലങ്കാര ഫലവൃക്ഷത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമസ്കാരം. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇന്നത്തെ ഹരിതഭൂമിയിൽ ലില്ലി പില്ലിയുടെ ചരിത്രം, ഔഷധ ഗുണങ്ങൾ, ചാമ്പക്കിയുമായിട്ടുള്ള ലില്ലി പില്ലിയുടെ ബന്ധം, കേരളത്തിലെ കൃഷിരീതികൾ, ഇതിന്റെ അപൂർവ ഇനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാനായിട്ട് പോകുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ തദ്ദേശീയരായിട്ടുള്ള ആദിവാസികള് വനവിഭവങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു അത്യപൂർവ സസ്യമാണ് ലില്ലി പില്ലി. വനങ്ങളിൽ മാത്രം വളരുന്ന ഒരു കാട്ടുചെടിയായിട്ടാണ് ആദ്യകാലങ്ങളിൽ ഇതിനെ കണ്ടിരുന്നത്. ഇതിന്റെ മനോഹരമായ ചെറുപഴങ്ങൾ ആദിവാസികളുടെ പ്രധാന ആഹാരവും പ്രിയങ്കരമായ ഭക്ഷണവുമായിരുന്നു. പ്രകൃതി നൽകിയ ഒരു ദിവ്യ ഔഷധം കൂടിയായിരുന്നു ആദിവാസികൾക്ക് ഈ പഴങ്ങൾ. സമൃദ്ധമായി ജീവകം സി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അന്നത്തെ വനവാസികൾക്ക് സ്കർവി എന്ന ഗുരുതരമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു സ്വാഭാവിക മാർഗമായിരുന്നു ഇത്. വനത്തിനുള്ളിൽ പ്രകൃതി കരുതി വെച്ച മരുന്നായിരുന്നു ഈ പഴം. ഓസ്ട്രേലിയൻ ജനത വനവിഭവം എന്ന അർത്ഥത്തിൽ ഈ ഫലസസ്യത്തിന് ബുഷ് ടക്കർ എന്ന പേരും നൽകി. പഴങ്ങൾ പച്ചയ്ക്ക് തന്നെ കഴിക്കുന്നതായിരുന്നു അന്നത്തെ ആദിവാസികളുടെ പ്രധാന രീതി. ലില്ലി പില്ലിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ വനത്തിൽ നിന്ന് നഗരത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത് ലില്ലി പില്ലി? പറഞ്ഞു

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ലില്ലി പില്ലി എന്ന വിദേശ പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആധുനിക ഓസ്ട്രേലിയൻ ജനത ഈ ഒരു ലില്ലി പില്ലി ചെടിക്ക് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ഉപയോഗമാണ് പിന്നീട് കണ്ടെത്തിയത്. നഗരമധ്യത്തിലെ തങ്ങളുടെ മനോഹരമായ വീടുകൾക്ക് സ്വകാര്യത ഉറപ്പാക്കാനായിട്ട്, വീടുകൾക്ക് ചുറ്റും വേലി തീർക്കാനായിട്ട് അവർ ലില്ലി പില്ലി വളർത്താനായിട്ട് തുടങ്ങി. ദ്രുതഗതിയിലുള്ള വളർച്ചയും ഇടതൂർന്ന ഇലകൾ വളരുന്ന സ്വഭാവവും കാരണം ഇത് വീടുകൾക്ക് ഒരു സോളിഡ് ഗ്രീൻ വോളായിട്ട് പ്രവർത്തിച്ചു. ഇതിൻ്റെ പുതിയ തളിരിലകൾക്ക് നല്ല പിങ്ക്, ചുവപ്പ് അല്ലെങ്കിൽ ചെമ്പ് നിറമായിരിക്കും. ഇവ പിന്നീട് പൂർണ്ണ വളർച്ച എത്തുമ്പോഴാണ് കടും പച്ചയായിട്ട് മാറുന്നത്. ഇലകളുടെ ഈ നിറവൈവിധ്യം നഗരവാസികളെ ആകർഷിക്കുകയും ചെയ്തു. ശൈത്യകാലമാകുമ്പോൾ മരം നിറയെ തിളക്കമുള്ള പിങ്ക്, ചുവപ്പ് അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിൽ ഇറുങ്ങുപോലെ പഴങ്ങൾ പിടിക്കുന്നത് കണ്ടപ്പോഴാണ് ഇത് വെറും ഒരു വേലി മരമല്ല എന്ന് അവർക്ക് മനസ്സിലായത്. അങ്ങനെ ലില്ലി പില്ലി ഒരു സാധാരണ വേലിച്ചെടിയിൽ നിന്ന് അലങ്കാര ഫലവൃക്ഷം എന്ന പദവിയിലേക്ക് ഉയരുകയും ചെയ്തു. കേട്ടുകൊണ്ടിരിക്കുന്നത് ലില്ലി പില്ലി എന്ന ഫലവൃക്ഷത്തെ കുറിച്ചാണ് ഇനിയൊരു ഇടവ.
2: പ്രേമമെന്നാൽ എന്താണു പെണ്ണേ? അത്

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. ലില്ലി പില്ലി എന്ന പഴത്തെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1770 ക്യാപ്റ്റൻ ജെയിംസ് കുക്കിന്റെ നേതൃത്വത്തിലുള്ള പര്യവേക്ഷക സംഘം HMS എൻഡവർ എന്ന പ്രശസ്തമായ കപ്പലിൽ ഓസ്ട്രേലിയൻ തീരത്തെത്തിയപ്പോഴാണ് ലില്ലി പില്ലിയെ കുറിച്ച് ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നത്. സസ്യശാസ്ത്രജ്ഞനായിട്ടുള്ള ജോസഫ് ബാങ്ക്സിന്റെ രേഖകളിലാണ് ഇതിന്റെ ആദ്യ പരാമർശമുള്ളത്. കണ്ടൽ കാടുകൾക്ക് സമീപവും തീരപ്രദേശങ്ങളിലും ചെറിയ പഴങ്ങളോട് സാമ്യമുള്ള ലില്ലി പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട നാവികരും കപ്പൽ ജോലിക്കാരും അത് ധാരാളമായിട്ട് കഴിക്കാനായിട്ട് തുടങ്ങി. പുളിരസവും സമൃദ്ധമായ ജീവകം സിയും അടങ്ങിയ ഈ പഴങ്ങൾ കപ്പൽ യാത്രികരെ അലട്ടിയിരുന്ന സ്കർവി രോഗത്തിന് വലിയൊരു ആശ്വാസമായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ കപ്പൽ യാത്രകൾ വഴി ഈ ഫലസസ്യം ദേശകാലാതിർത്തികൾ താണ്ടി മറ്റിടങ്ങളിലേക്ക് വ്യാപിച്ചു. ഇന്ന് ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡ്, ന്യൂ സൗത്ത് വെയിൽസ് എന്നിവിടങ്ങളിലും ന്യൂസിലാൻഡ്, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലുമെല്ലാം ലില്ലി പില്ലി സമൃദ്ധമായിട്ട് വളരുന്നുണ്ട്. ഇനി ഈ ലില്ലി പില്ലിക്ക് നമ്മുടെ ചാമ്പയ്ക്കുമായിട്ട് ഒരു ചെറിയ ബന്ധമുണ്ട്. എന്താണെന്നറിയാം? മനോഹരമാണ്.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നമ്മൾ മലയാളിക്ക് വളരെ സുപരിചിതമായ ചാമ്പക്കിയുടെയും ഞാവൽപ്പഴത്തിന്റെയും അടുത്ത ബന്ധു കൂടിയാണ് ലില്ലിപ്പിൽ. സസ്യശാസ്ത്രപരമായി മെർട്ടേസി കുടുംബത്തിലും സിസിജിയം ജനസിലുമാണ് ഇത് ഉൾപ്പെടുന്നത്. ഇതിന്റെ പ്രധാന ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സിസിജിയം സ്മിത്തി എന്നാണ്. വേനൽക്കാലത്ത് പൂക്കുകയും തണുപ്പുകാലത്ത് കായ്ക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ സ്വഭാവം. ഒക്ടോബർ മുതൽ മാർച്ച് വരെ ശിഖാഗ്രങ്ങളിൽ ക്രീം നിറത്തിലുള്ള പൂക്കൾ കുലകളായിട്ട് വിരിയുന്നു. മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ പരമാവധി 2 സെന്റിമീറ്റർ വലുപ്പമുള്ള ചെറിയ കായകൾ പിടിക്കുകയും ചെയ്യും. ലില്ലി പില്ലി പഴങ്ങൾക്ക് സാക്ഷാൽ ഗ്രാമ്പുവിനോട് സമാനമായിട്ടുള്ള സവിശേഷ സുഗന്ധമുണ്ട്. സുഗന്ധത്തിന് കാരണമായ യൂജിനോൾ എന്ന ഘടകം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ചില ഇനങ്ങൾക്ക് ലാവൻഡറിന്റെയും ഇഞ്ചിയുടെയും രുചിയാണെങ്കിൽ മറ്റു ചിലതിന് കറുവപ്പട്ടയുടെയോ പുതിനയുടെയോ ഗന്ധമായിരിക്കും. ലില്ലി പില്ലി പഴങ്ങളെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആരോഗ്യവുമായിട്ട് ഇത് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ലില്ലി പില്ലി എന്ന വിദേശ പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആധുനിക ആരോഗ്യ ജീവിത ശൈലിയിൽ ഒരു പവർഫുൾ സൂപ്പർ ഫ്രൂട്ട് എന്നാണ് ലില്ലി പില്ലി അറിയപ്പെടുന്നത്. 100 ഗ്രാം പഴത്തിൽ 78 കാലറി ഊർജവും 6.8 ഗ്രാം നാരുകളും അടങ്ങിയിരിക്കുന്നു. കൂടാതെ കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇരുമ്പ് എന്നിവയും ധാരാളമായിട്ടുണ്ട്. ശരീരത്തിലെ ഇൻഫ്ലമേഷൻ അഥവാ തടിപ്പും നീരും കുറയ്ക്കാനായിട്ട് ഇതിലെ ജീവകം സി സഹായിക്കുന്നുണ്ട്. ബ്ലൂബെറിയേക്കാൾ ഉയർന്ന അളവിലുള്ള ആന്റി ഓക്സിഡൻസും ആന്തോസയാനും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇതൊരു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് മികച്ചതാണ്. കുറഞ്ഞ കാലറിയും ഉയർന്ന നാരുകളും ഉള്ളതുകൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ ഷെഫുമാർ ഇന്നിത് ഉപയോഗിച്ചിട്ട് ജെല്ലി, ജാം, കോഡിയൽ, സോസുകൾ എന്നിവ വൻതോതിൽ തയ്യാറാക്കുന്നുണ്ട്. ഇനി കേരളത്തിലെ കൃഷി രീതി എങ്ങനെയായിരിക്കണം, പരിചരണം എങ്ങനെയായിരിക്കണം,

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഉഷ്ണമേഖലാ സസ്യമായതുകൊണ്ട് തന്നെ കേരളത്തിലെ കാലാവസ്ഥയിലും മണ്ണിലും ലില്ലി പില്ലി എന്ന വിദേശ പഴം വളരെ നന്നായിട്ട് വളരുകയും കായ്ക്കുകയും ചെയ്യും. 15 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയും ദിവസേന 4 മുതൽ 6 മണിക്കൂർ സൂര്യപ്രകാശവും ഇതിന്റെ വളർച്ചയ്ക്ക് അനുകൂലമാണ്. നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നതും അതുപോലെ തന്നെ ജൈവാംശമുള്ളതുമായ മണ്ണാണ് ഇതിന് അനുയോജ്യം. 6 മുതൽ 7 വരെ pH മൂല്യമുള്ള മണ്ണിൽ ഇത് വേഗത്തിൽ വളരും. മഴക്കാടുകളുടെ സന്തതി ആയതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് തടം ഉണങ്ങാതെ നനച്ചു കൊടുക്കാനും തടത്തിൽ കരിയിലകൾ കൊണ്ട് പുതയിടാനും ശ്രദ്ധിക്കണം. കൊമ്പുകൾ കോതാതെ വളർത്തിക്കഴിഞ്ഞാൽ 3 മുതൽ 5 മീറ്റർ വരെ ഉയരം വയ്ക്കും. പുതിയ ശിഖരങ്ങളിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് വിളവെടുപ്പിന് ശേഷം അഗ്രം നുള്ളിക്കൊടുക്കുന്നത് അടുത്ത സീസണില് കൂടുതൽ ശാഖകളും പൂക്കളും ഉണ്ടാകാനായിട്ട് സഹായിക്കും. ഇനി പതിവെക്കലിലൂടെ വംശവർദ്ധനവ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുതരാം മനോഹരമായി.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ലില്ലി പില്ലി എന്ന പഴത്തെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ ലില്ലി പില്ലി വിത്തുകൾ മുളപ്പിച്ചും തണ്ടുകൾ മുറിച്ചു നട്ടും വളർത്താമെങ്കിലും വായുവിൽ പതിവയ്ക്കുന്ന എയർ ലെയറിംഗ് രീതിയാണ് ഏറ്റവും അനുയോജ്യം. മാതൃചെടിയുടെ എല്ലാ ഗുണങ്ങളും അതേപടി നിലനിർത്താനും വേഗത്തിൽ വിളവ് ലഭിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ചെറുവിരൽ വണ്ണമുള്ള 6 മാസമെങ്കിലും വളർച്ചയുള്ള കമ്പുകളിൽ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ പതിവയ്ക്കാം. കമ്പിലെ തൊലി 1¼ ഇഞ്ച് നീളത്തിൽ വട്ടത്തിൽ ചെത്തിയെടുത്ത് അവിടെ നനവുള്ള പായൽ വെച്ച് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കെട്ടണം. 1½-2 മാസത്തിനുള്ളിൽ പോളിത്തീൻ കവറിനുള്ളിൽ ധാരാളം വേരുകൾ പൊട്ടുന്നത് കാണാനായിട്ട് പറ്റും. അതിനുശേഷം താഴെ വെച്ച് മുറിച്ചെടുത്ത് ചട്ടിയിലേക്കോ ഗ്രോ ബാഗിലേക്കോ മാറ്റി നട്ട് തണലിൽ സൂക്ഷിക്കാം. പതിത്തൈകൾ നട്ട് 3 വർഷത്തിനുള്ളിൽ തന്നെ നന്നായിട്ട് കായ്ച്ചു തുടങ്ങുകയും ചെയ്യും. ഇനി ഇതിന്റെ പ്രധാന ഇനങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം, ഒപ്പം തന്നെ വിപണന സാധ്യതകളെ കുറിച്ചും പറഞ്ഞുതരാം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ലില്ലി പില്ലി എന്ന പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അവസാനത്തിൽ ആപ്പിലേക്ക് പോവുകയാണ്. ഇതിൽ പ്രധാന ഇനങ്ങളെക്കുറിച്ചും വിപണന സാധ്യതകളെക്കുറിച്ചും പറഞ്ഞുതരാം. ഓസ്ട്രേലിയയിൽ 60-ലധികം ലില്ലി പില്ലി ഇനങ്ങളുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ നഴ്സറികളിൽ പ്രധാനമായിട്ടും 3 ഇനങ്ങളാണ് ലഭ്യമാകുന്നത്. റിബറി അഥവാ സ്മോൾ ലീവ്ഡ് ലില്ലി പില്ലി, ക്രീക്ക് ലില്ലി പില്ലി, മങ്കി ആപ്പിൾ. ഇതിൽ റിബറി ഇനത്തിന് ഗ്രാമ്പുവിൻ്റെ സുഗന്ധവും കടും പിങ്ക് നിറവുമാണ്. ക്രീക്ക് ലില്ലി പില്ലി വേലികൾ തീർക്കാനായിട്ട് മികച്ചതാണ്. ഇതിൻ്റെ പഴങ്ങൾക്ക് ഗ്രീൻ ആപ്പിളിൻ്റെ രുചിയാണ്. നീല പർപ്പിൾ നിറത്തിലുള്ള ബ്ലൂ ലില്ലി പില്ലിക്ക് ലാവൻഡർ ഇഞ്ചി രുചിയാണ് ഉള്ളത്. ഒരേ സമയം വീടിന് സ്വാഭാവികമായിട്ടുള്ള പച്ചപ്പ് നൽകുന്ന അലങ്കാര ചെടിയായിട്ടും പോഷക സമൃദ്ധമായിട്ടുള്ള പഴങ്ങൾ നൽകുന്ന ഫലവൃക്ഷമായിട്ടും വളർത്താമെന്നതിനാൽ ലില്ലി പില്ലി തൈകൾക്ക് ഇന്ന് കേരളത്തിലും നല്ല വിപണി മൂല്യമുണ്ട്. വീട്ടുപറമ്പിലും വലിയ ചട്ടികളിലും ഒരുപോലെ വളർത്താവുന്ന മികച്ചൊരു ഫലസസ്യം കൂടിയാണ് ലില്ലി പില്ലി. ഓസ്ട്രേലിയൻ കാടുകളിൽ നിന്ന് നമ്മുടെ വീട്ടുമുറ്റങ്ങളിലേക്ക് എത്തിയ ലില്ലി പില്ലി സൗന്ദര്യവും ആരോഗ്യവും ഒത്തുചേർന്ന ഒരു അപൂർവ ഫലസസ്യമാണ്. ലില്ലി പില്ലിയെക്കുറിച്ചുള്ള ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ഹരിതഭൂമിയിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക FM 90.4.

പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 to 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
5: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
6: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇവിടെ മൊത്തം പാട്ടാ ഇൻസ്റ്റന്റ് പാട്ട്. ദേ കൃത്യം 12 മണി എന്ന് പറയുന്ന സമയമാകുമ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റന്റ് പാട്ട് വായിക്കൂടെ, ഇറ്റ്സ് മീ ആർ ജെ. വീണ്ടും ആയില്ലയോ, ഇതല്ലേ ഇപ്പൊ മനസ്സിൽ വന്നേ. എനിക്കറിയാം, എനിക്ക് നിങ്ങളുടെ മനസ്സ് കാണാന്നേ. സംഭവം വേറൊന്നുമില്ല കേട്ടോ, ഇടയ്ക്ക് ഞാൻ പറയാറില്ലേ നല്ലൊരു ഗ്യാപ്പിന് ശേഷമാണ് വന്നേ, ഗ്യാപ്പിന് ശേഷമാണ് വന്നേ. ഈ പറച്ചിൽ കാരണം എന്നോട് എല്ലാവരും പറഞ്ഞു, ഇനി നീ ഗ്യാപ്പ് എടുക്കണ്ട, നേരെ അങ്ങ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് പോക്ക്, കുറച്ച് ദിവസം അങ്ങ് കയറിക്കോന്ന് പറഞ്ഞു. ആ ഒരു വാക്കം കേട്ട് മതി, കേൾക്കാതെ മതി, ഞാനിങ്ങ് പോകുന്നേ. സംഭവം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ദേ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ ആരംഭിക്കാൻ പോവാണ്. ഇനി ഇവിടെ പാട്ടിനുള്ള സമയമാണ്, പാട്ടിനുള്ള സമയം മാത്രമാണ്. കാരണം എന്താ, ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. ഇനി 12 മണി മുതൽ 2 മണി വരെ സമയം നമ്മൾ നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ പോവാണല്ലേ. അതും എന്റെ ഇഷ്ടത്തിനുള്ള പാട്ടുകളല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ, നിങ്ങളുടെ ചോയ്സ് ആണ് ഇനി കേൾക്കാൻ പോകുന്ന പാട്ടുകളൊക്കെ. അപ്പൊ വേഗം വേഗം വേഗം നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ലൈവ് ആയി കേൾക്കാൻ വേണ്ടിയിട്ട് എന്നെ വേഗം വിളിച്ചോ. അപ്പൊ വിളിക്കാനുള്ള നമ്പർ ഇതാണ്, 8281509000. വിളിക്കാൻ മാത്രമല്ല, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അത് വാട്സപ്പിൽ അയക്കാം, നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ മഹല്യ FM 90.4 എന്നതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ID. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെയും നിങ്ങൾക്ക് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ വെച്ചു തരാൻ വേണ്ടി ദേ 2 മണിക്കൂർ സമയം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, വേറെ എവിടെയും പോകുന്നില്ല. അപ്പൊ എങ്ങനെയാ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് നമ്മൾ അങ്ങ് തകർക്കാൻ പോവാണ്. തകർക്കാൻ വേണ്ടി ഒന്നൊന്ന് ആവേശം കൂട്ടാൻ വേണ്ടി, കുറച്ച് എനർജിക്ക് വേണ്ടി നല്ലൊരു അട്ടിപ്പൊളി ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗംഭീര വരികളിൽ മോഹൻ സിത്താര സംഗീതം നൽകി MG ശ്രീകുമാർ പാടിയിട്ടുള്ള ഒരു കിടിലം പാട്ട്, ഒപ്പം നമ്മുടെ ജയറാമേട്ടന്റെ ഒരു മാരക സ്റ്റെപ്പും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഈ പാട്ട് അങ്ങ് പൂർണ്ണമാവും. നമ്മൾ പറയില്ല ഈ കറിക്ക് ഇത്രയും ചേരുവോ മതി, അതുപോലെയാണ് ഈ പാട്ടിന് ഇത്രയും ചേരുവകൾ മതിയായിരുന്നു. അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു ഹിറ്റ് സോങ് ആണ് 14ാം രാവിന്റെ അല്ലേ. ഏതാ പാട്ട്, ഏത് എനർജി അല്ലേ. യെസ്, ആ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ ആരംഭിക്കാൻ പോവാണ്. അപ്പൊ നീ മറക്കണ്ട, നിങ്ങളുടെ പാട്ടുകൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേഗം വേഗം വിളിക്കാം, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയക്കാം. നമ്പർ വൺസ് അഗൈൻ, 8281509000. 82 81 50 90 00.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാ.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
4: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
5: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. യെസ്, എങ്ങനെയാണ് എല്ലാവരും ചാർജായോ? അതേ, 14 രാവിന്റെ മനോഹരമായ ഒരു എനർജറ്റിക് ട്രാക്കാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ്. ഇനിതേ ഇന്നത്തെ ആദ്യത്തെ ലിസണേഴ്സ് റിക്വസ്റ്റിലെ സോങ്ങിലേക്ക് ഞാൻ പോവാൻ പോവാണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ സ്വന്തം MJ പാട്ടാണ്. യെസ്, മൈക്കിൾ ജാക്സന്റെ ബേറ്റേറ്റ് ത്രില്ലർ എന്ന ആൽബത്തിലെ സോങ് ആണ്. ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജാജുൽ ആണ്. അപ്പൊ ജാജുലിന് വേണ്ടി ബീറ്റ് ഇറ്റ് ഓൺ ദ വേ ഇപ്പം കേട്ടോ. ഒപ്പം തന്നെ മറ്റൊരു പാട്ട് കൂടി വരാൻ പോവാണ്. വിനോദ് ഏട്ടനാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. വിനോദ് കാവൽപാട് ജീൻസ് എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വിനോദ് ഏട്ടന് വേണ്ടി ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. അടുത്തത് Sit back and enjoy.

0: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിൽ മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം തീ കൃത്യം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു കോളറിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, നമസ്കാരം. ഇതാരാണ്?
2: ഇത് ആനന്ദൻ തിലാനൂർ, കണ്ണൂർ ജില്ലയാണ്.
1: യെസ്, ആനന്ദൻ ചേട്ടാ പറയൂ, ഇനി ഏത് പാട്ടാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ വേണ്ടത്?
2: ആദ്യം തന്നെ ഞാൻ എന്റെ കഴിഞ്ഞതാണെങ്കിലും മൈലക്കിന്റെ ഓണാശംസകൾ അറിയിക്കുന്നു.
1: ഓ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പൊ ആനന്ദൻ ചേട്ടന്റെ ഓണം ആശംസകൾ. ഓക്കെ, സ്വാഗതം എന്ന ചിത്രത്തിലെ ആ ഒരു പാട്ട് ഞാൻ അങ്ങ് വെച്ചിടാം കേട്ടോ. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. സ്വാഗതം എന്ന ചിത്രത്തിലെ ഈ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ബിച്ചു തിരുമല സംഗീതം വരികൾ എഴുതിയിരിക്കുന്ന പാട്ടാണ്. എം ജി ശ്രീകുമാർ ആണല്ലോ ഇത് പാടിയിരിക്കുന്നേ. ഓക്കെ, അപ്പൊ ആ പാട്ട് എന്തായാലും വരുന്നതായിരിക്കും. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് സന്തോഷേട്ടനാണ്, അത്തിക്കോട് നിന്നും. നല്ല രസമുള്ള ഒരു പാട്ടാണ് കേട്ടോ. ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ ഒരു ബോട്ടിലെ രമണന്റെ ബോട്ട്, യെസ്, പഞ്ചാബി ഹൗസ് എന്ന ചിത്രത്തിലെ പാട്ടാണ്. സുരേഷ് പീറ്ററിന്റെ സംഗീതത്തിൽ വന്നിരിക്കുന്ന മനോഹരമായ ഒരു ട്രാക്കാണ്. അപ്പൊ എന്തായാലും നമുക്കത് കേൾക്കാം. യെസ്, അപ്പൊ ആ ഒരു പാട്ട് തന്നെ ദേ ഇൻസ്റ്റന്റ് പാട്ടിൽ. ആ പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും ഇനി നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി വരാൻ പോകുന്നത്.

0: ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം നാളെ ആരംഭിക്കും. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വരുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. സാമൂഹിക വിവേചനങ്ങൾക്കെതിരെ പോരാടിയ അയ്യങ്കാളി സമത്വവും സാമൂഹിക നീതിയും ഉയർത്തിപ്പിടിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിലുള്ള പരിശ്രമങ്ങൾക്ക് പിന്നിലെ പ്രേരക ശക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം നാളെ ആരംഭിക്കും. താഷ്കെന്റിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായുള്ള പ്രതിനിധിതല ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകും. തിങ്കളാഴ്ച അദ്ദേഹം കിർഗിസ് തലസ്ഥാനമായ ബിഷ്കെക്കിലേക്ക് പോകും. അവിടെ 26ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർന്നതിനാൽ ലഭ്യമായിട്ടില്ല എന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കുടുങ്ങിയവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ബന്ധപ്പെട്ടുവരുന്നു. കേരള സർക്കാരിന്റെ നോർക്കയുമായി ബന്ധപ്പെട്ടും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: 2500 പേർ മൊത്തം മിസ്സിംഗാണ്. നോർക്ക ബന്ധപ്പെടുന്നുണ്ട് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി. അവിടെ കണക്ടിവിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അവര് ടോട്ടലി ഡിസ്റപ്റ്റഡായി ഡിസ്കണക്റ്റഡായി നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വരുന്നതനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം അറിയാം.
0: പ്രളയത്തിൽ കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്തുന്നതിനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും ഊർജിതമായ നടപടി സ്വീകരിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ വ്യക്തമാക്കി. നേപ്പാളിലുള്ള 290 ഇന്ത്യൻ പൌരന്മാരെ പ്രളയശേഷം ബന്ധപ്പെടാനായിട്ടില്ലെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 33 മലയാളികളെയും കണ്ടെത്താനുണ്ട്. മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 392 ഉയർന്നു. 1468 പേരെ കാണാതായിട്ടുണ്ട്. നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനത്തിൽ സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയായി. വെങ്ങാനൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. കോവളത്തും വിപുലമായ പരിപാടികൾ നടന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടി പോരാടിയ മഹാത്മാ അയ്യങ്കാളി സമത്വം, അന്തസ് സാമൂഹിക നീതി എന്നിവയ്ക്കായുള്ള കൂട്ടായ ശ്രമത്തിന് പ്രചോദനം നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. അവകാശ പോരാട്ടങ്ങൾക്ക് ദിശാബോധം നൽകുകയും ജനാധിപത്യപരമായ ചെറുത്തുനിൽപ്പുകളിലൂടെ ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് മഹാത്മാ അയ്യങ്കാളിയെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. വില്ലുവണ്ടി സമരം മുതൽ കർഷക തൊഴിലാളി പണിമുടക്ക് വരെയുള്ള ഇടപെടലുകൾ സാമൂഹിക സമത്വത്തിന്റെ അടിത്തറ ഒരുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിലുള്ള പരിശ്രമങ്ങളുടെ ഏറ്റവും വലിയ പ്രേരക ശക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ശ്രീനാരായണ ഗുരു 172 ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ഏറ്റവും പ്രാപ്തമായ രൂപത്തിൽ സമന്വയിപ്പിച്ച ഋഷിവര്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. എന്നും സാമൂഹ്യനീതി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഏറ്റവും വലിയ പ്രേരക ശക്തിയും അദ്ദേഹമാണ്.
0: ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. 86ാമത് ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കും. ജലോത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: ശ്രീനാരായണ ഗുരുവിന്റെ ജന്മവാർഷിക ദിനത്തിൽ 8.5 നടക്കുന്ന കന്നേറ്റി ജലോത്സവം ഓണാട്ടുകരയുടെ ആവേശമാണ്. കേരളത്തിലെ പ്രശസ്തമായ ചുണ്ടൻ വള്ളങ്ങളും വെപ്പ്, ഇരുട്ടുകുത്തി, തെക്കനോടി വള്ളങ്ങളും പങ്കെടുക്കും. ഇക്കുറി 5 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ ആകെ 12 വള്ളങ്ങളാണ് മത്സരരംഗത്ത്. ദേശീയപാത 66 കന്നേറ്റി പാലത്തിന് സമീപം നടക്കുന്ന ജലോത്സവം ആസ്വദിക്കാൻ വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ധാരാളം പേരെത്തും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും 1800117800

0: ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപതി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. രക്ഷാബന്ധൻ പരസ്പര വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വിജയവും ഉണ്ടാകട്ടെയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഓണം വാരാഘോഷം വിപുലമായ പരിപാടികളോടെ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് മറ്റന്നാൾ നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുരാണ കഥകൾ പാടി കുമ്മിയടിച്ച് ഊരുചുറ്റാൻ തൃശൂരിന്റെ തെരുവുകളിൽ ഇന്ന് കുമ്മാട്ടികൾ ഇറങ്ങും. നാളെ തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കാൻ പുലികളും തയ്യാറെടുപ്പിലാണ്. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഉത്രാടം മുതൽ മൂന്നോണം വരെയുള്ള ദിവസങ്ങളിൽ തൃശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ശിവഭൂതഗണങ്ങളായ കുമ്മാട്ടികൾ ആടിയെത്തും. കിരാതവേഷത്തിൽ ശിവപാർവതിമാർ തങ്ങളുടെ ഭക്തരെ കാണാനിറങ്ങിയപ്പോൾ അവരെ അനുഗമിച്ച ഭൂതഗണങ്ങളാണ് കുമ്മാട്ടികളെന്നും വിശ്വാസമുണ്ട്. തൃശൂരിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗമായി കിഴക്കുംപാട്ടുകര, വടക്കുമുറി കിഴക്കുമുറി കുമ്മാട്ടികളും പൃഥ്വി നെല്ലങ്കര കുമ്മാട്ടി സംഘങ്ങളും വൈവിധ്യമാർന്ന വേഷങ്ങളിലാണ് ഇത്തവണയും തെരുവിലിറങ്ങുക. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് വിവിധയിടങ്ങളിൽ നിന്നായി എത്തിച്ചേരുന്ന 9 പുലിക്കളി സംഘങ്ങൾ നഗരം കീഴടക്കുന്നത്. നാളെ വൈകിട്ട് 4 ബിനി ജംഗ്ഷനിൽ മന്ത്രി ഒ ജെ ജനീഷ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും.
0: അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ ടി കെ ഡി മുഴപ്പിലങ്ങാടിന്റെ ഭൌതികദേഹം ഇന്ന് കണ്ണൂർ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. റോഡപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെ പുലർച്ചെയാണ് നിര്യാതനായത്. മലപ്പുറം കോട്ടക്കുന്നിൽ പാഴ്വസ്തുക്കളിൽ നിന്ന് പൂക്കളം ഒരുങ്ങി. വ്യവസായ ഐ ടി വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ ശുചിത്വ മിഷനും എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റും സഹകരിച്ചൊരുക്കിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളം ഈ മാസം 31 വരെ പൊതുജനങ്ങൾക്ക് കാണാനാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
2: മലപ്പുറം ജില്ലയിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യം ഉപയോഗിച്ചാണ് കഥകളിയുടെയും ചുണ്ടൻ വള്ളത്തിന്റെയും രൂപത്തിൽ 1560 ചതുരശ്ര അടി വിസ്തീർണത്തിൽ മനോഹരമായ പൂക്കളം തീർത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ, ചാക്ക്, സീഡികൾ, അലുമിനിയം ഫോയിൽ, ഫുഡ് കണ്ടെയ്നറുകൾ, പ്ലാസ്റ്റിക് സഞ്ചി എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 9 കലാകാരന്മാർ 5 ദിവസമെടുത്താണ് ഈ വലിയ പൂക്കളം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളമാണിതെന്നാണ് സംഘാടകരുടെ അവകാശവാദം.
0: ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. ഇറ്റാലിയൻ അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഫാബിയാനോ കരുവാനയെ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ കിരീട നേട്ടം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം നാളെ ആരംഭിക്കും. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വരുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. സാമൂഹിക വിവേചനങ്ങൾക്കെതിരെ പോരാടിയ അയ്യങ്കാളി സമത്വവും സാമൂഹിക നീതിയും ഉയർത്തിപ്പിടിച്ചതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിലുള്ള പരിശ്രമങ്ങൾക്ക് പിന്നിലെ പ്രേരക ശക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. പ്രാദേശിക വാർത്തകൾ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്

0: കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ, നാട്ടുകൽ. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ എത്രയായിട്ടുണ്ട്? 12 കഴിഞ്ഞ് 43 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. യെസ്, ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജി. ആ ഇല്ല, അങ്ങനെ അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോവാം. നല്ലൊരു പാട്ടാണ് അടുത്തത് വരാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് സുചിത്ര കുട്ടപ്പനാണ്. സുചിത്രയുടെ ചേച്ചിയുടെ മക്കളായിട്ടുള്ള ജോമിക്കുട്ടൻ, സരുൺ, സുഗൃതി ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. എന്റെ പാട്ട് ഏതെന്ന് മനസ്സിലായോ? ചന്ദ്രമുഖി എന്ന സിനിമയിലെ ദേവുട ദേവുട എന്ന പാട്ടാണ് സുചിത്ര ആവശ്യപ്പെട്ടിരിക്കുന്നത്. യെസ്, അപ്പൊ സുചിത്രയുടെ ചേച്ചിയുടെ മക്കളായിട്ടുള്ള എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടി ഞാൻ ആ പാട്ട് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ഒപ്പം തന്നെ മറ്റൊരു പാട്ട് കൂടി വരുന്നുണ്ട്. ആ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ദിവ്യ ചേച്ചിയാണ്, മലപ്പുറത്ത് നിന്നും. ചോദിച്ചിരിക്കുന്ന പാട്ട് ദിൽസയിൽ ഒരു സോങ് പ്ലീസ് പ്ലേ എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദിൽസ എന്ന് പറയുന്ന സമയത്ത് സാർക്കിയുടെ മൂവി ഉണ്ടല്ലോ, യെസ്, എനിക്ക് പെട്ടെന്ന് വരെ ചെയ്യാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഞാൻ പ്ലേ ചെയ്യുന്ന ഒരു പാട്ട് കൂടിയാണ്. അപ്പൊ അത് തന്നെ ആവാല്ലേ. അപ്പോ ദിവ്യ ചേച്ചിക്ക് വേണ്ടി ആ ഒരു പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
1: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
1: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
6: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം 12 മണി കഴിഞ്ഞ 57 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെ ഉള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. അതേ അടുത്ത പാട്ട്, ഈ ഒരു പാട്ട് ചോദിച്ചുകൊണ്ട് മിനിമം ഞാനിപ്പോൾ തന്നെ കൗണ്ട് ചെയ്യായിരുന്നു മെസ്സേജിന്റെ. ഒരു 8, 9, 10 മെസ്സേജ് മിനിമം ഉണ്ടാവും ഇതേ സെയിം സോങ് ചോദിച്ചുകൊണ്ട്. ഈ ഒരു വ്യക്തി എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ പേരില്ല. ചോദിച്ചിരിക്കുന്ന പാട്ട് DZ സിനിമയിലെ പാട്ടാണ്, ഹാങ്ഓവർ. യെസ്, ഇത്രയും ഇഷ്ടപ്പെട്ട ആ പാട്ട് ഇത്രയും തവണ ഒരു പാട്ട് പ്ലീസ് പ്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. രണ്ട് പാട്ട് ചോദിച്ചിട്ടുണ്ട്, രണ്ട് പാട്ട് തരാനായിട്ട് നിർവാഹമില്ല, ഒരെണ്ണം മാത്രം തരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും പേരില്ലാതെയാണ് ആ മെസ്സേജ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനി പേര് കൂടി ഉൾപ്പെടുത്തി മെസ്സേജ് അയക്കാനായിട്ട് ഒന്നും കൂടി നോക്കാം കേട്ടോ. ഇനി താല്പര്യമില്ല എനിക്ക് എന്റെ പേര് വെളിപ്പെടുത്താൻ, താല്പര്യമില്ല എന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് ഫൈൻ. ഓക്കെ, അപ്പൊ എന്തായാലും പേരില്ലാതെ ചോദിച്ച ഈ ഒരു പാട്ട് തീർച്ചയായിട്ടും ഞാൻ അങ്ങ് തന്നേക്കാം. ഒപ്പം തന്നെ മറ്റൊരു പാട്ട് കൂടി വരാൻ പോവാണ്. തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അടിമാലിയിൽ നിന്നും ബിനീഷ് ഏട്ടനാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് രണ്ട് പാട്ട് കേൾക്കാം. യെസ്, രണ്ട് പാട്ടുകൾ എത്തുന്ന ഇൻസ്റ്റന്റ് പാട്ടിൽ ബാക്ക് ടു ബാക്ക്. ആസ് ഇറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492325000.
0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം എത്രയായിട്ടുണ്ട്? സമയം ദേ കൃത്യം പറയുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. യെസ്, അപ്പോൾ ഇന്ന് കൂടെയുള്ള ഞാൻ അയിലിയാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ അടുത്ത പാട്ടുകളിലേക്ക് പോവാൻ പോവാണ്. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ സുമതി ചേച്ചിയാണ്, നല്ലിപ്പുള്ളിയിൽ നിന്നും. സുമതി ചേച്ചിയുടെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്വേത. ശ്വേതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ശ്വേതയ്ക്ക് ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കുന്നു. ചോദിച്ചിരിക്കുന്ന പാട്ട് നന്ദനം എന്ന സിനിമയിലെ പാട്ടാണ് കാർമുകിൽ. അപ്പോൾ എന്തായാലും ദേ ശ്വേതയ്ക്ക് 1000 ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് ഈ പാട്ട് തീർച്ചയായിട്ടും ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നതായിരിക്കും കേട്ടോ. ഒപ്പം തന്നെ ചോദിച്ചിരിക്കുന്ന മറ്റൊരു പാട്ട്, സൗമ്യ ചേച്ചിയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ചെറുപ്പളശ്ശേരിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അത് ഏതാ പാട്ടെന്ന് അറിയോ? പവിത്രം എന്ന സിനിമയിലെ പാട്ടാണ്, ലാലേട്ടൻ മൂവിയാണ്. ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
1: അസ്ലി ലാൻഡ്മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
3: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയത്തെ 1 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത പാട്ടിലേക്കുള്ള സമയമാണ്. മുൻപൊരു കാര്യം പറയട്ടെ, ഒരു ദിവസം ഒരാൾക്ക് ഒരു പാട്ട് മാത്രം കേട്ടോ. എനിക്ക് ഇങ്ങനെ കുറച്ച് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും പാട്ട് ചോദിച്ചുകൊണ്ട്. സോറി, വേറെ തരാൻ സാധിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും പാട്ട് കിട്ടണ്ടേ, അതിനൊരു ഗ്യാപ്പ് വേണ്ട, അതുകൊണ്ടാണ്. ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അഞ്ജലിയുടെ മെസ്സേജാണ്, കല്യാണി സോങ് പ്ലീസ് പ്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കല്യാണി സോങ്ങിന് ഭയങ്കര ഫാൻസ് ഉണ്ടല്ലേ. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ ലൈവ് വരുന്ന സമയത്ത് ഈ പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. പലരും ചോദിക്കുന്നതായിട്ട് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അഞ്ജലിക്ക് വേണ്ടി കല്യാണി സോങ് എന്തായാലും വരും. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ബാബാ കല്യാണി എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കൈ നിറയെ വെണ്ണ തരാം, ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭാരതിയമ്മയാണ്. അപ്പൊ ഭാരതിയമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടിയേ തന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, movement that inspires.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
5: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിൽ മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പാട്ട് വരാൻ പോവാണ്. ഒരു കാലത്ത് ഈ ഒരു സിനിമ ഉണ്ടാക്കിയ ഒരു ഓളം ഇത്രയും റൊമാൻറ്റിക് ആയിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തൊരു ഹിന്ദി മൂവി വേറെ ഉണ്ടോ എന്ന് പറയുമ്പോൾ സംശയം തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കാലഘട്ടത്തിൽ കേട്ടോ, 90s അങ്ങ് പോകണ്ട, 2K അങ്ങ് വന്നാൽ മതി. ഓക്കെ, അപ്പോൾ സിനിമ ഏതാന്ന് മനസ്സിലായി നിങ്ങൾക്ക്. ആഷിക് ടു അത്രയും സെലിബ്രേറ്റ് ചെയ്തൊരു സിനിമയാണല്ലേ. ഞാനൊക്കെ എത്ര തവണ ആ സിനിമ കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ കയ്യും കണക്കില്ല എന്ന് വേണം പറയാൻ. എൻ്റെ കയ്യിൽ CD ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും തവണ, അത്രയും പ്രാവശ്യം ഞാൻ കണ്ടൊരു സിനിമയാണ്. ആ സിനിമയിലെ എല്ലാ പാട്ടുകളും, സിനിമ എന്നതിലുപരിയായിട്ട് ആ സിനിമയിൽ ഏറ്റവും അധികം പാട്ടുകളാണ്. അതുമെല്ലാം ഒന്നിനൊന്നിനൊന്നിന് മികച്ച സോങ്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ദേ ആഷിക് ടു എന്ന സിനിമയിലെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആൻസിയാണ്, എറണാകുളത്ത് നിന്നും. ആൻസിക്ക് വേണ്ടി എന്തായാലും ദേ ആ മൂവിയിലെ മനോഹരമായ പാട്ട് തന്നെ വരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. പുഷ്പ ചേച്ചിയുടെ മെസ്സേജാണ്, പാലക്കാട് നിന്നും. ചോദിച്ചിരിക്കുന്ന പാട്ട് അടുത്തൊരു ഹിറ്റ്, അത് തമിഴിൽ നിന്നാണ്. ഗുണ എന്ന മൂവിയിലെ കൺമണി അൻപോട് എന്ന പാട്ടാണ് പുഷ്പ ചേച്ചി ചോദിച്ചിരിക്കുന്നേ. അപ്പോൾ ആ മനോഹരമായ രണ്ട് പാട്ടുകളിൽ തന്നോ ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant Part. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം 1 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിട്ടുണ്ട്. യെസ്, അതായത് എനിക്ക് പതിയെ തഥാപവേ പറയാനുള്ള സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞു വന്നതിന്റെ ആ ഒരു കാര്യം. ഓക്കെ, പോകുന്നതിന് മുൻപ് പതിവ് പോലത്തെ ഈ 2-3 പാട്ട് തന്നിട്ട് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത പാട്ട്, ഈ പാട്ട് ഏതോ മനസ്സിലായി നിങ്ങൾക്ക്? ഇല്ല അല്ലെ, ഞാൻ പറയാതെ എങ്ങനെ മനസ്സിലാവാം? അപ്പൊ ഞാൻ പറയാം, ബെൻ ജോൺസൺ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോന സോന നീ ഒന്നാം നമ്പർ, ആ പാട്ടുണ്ടല്ലോ, ദീപക് ദേവിന്റെ സംഗീതത്തിൽ വന്ന ഒരു പാട്ട്, നമ്മുടെ കലാഭവൻ മണി പാടി വെച്ചിരിക്കുന്ന പാട്ട്. ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് സോനയാണ് കേട്ടോ, കൊള്ളാം. സ്വയം ഒരു സോന സോന നീ ഒന്നാം നമ്പർ, സ്വയം നമ്മൾ പറയില്ലയോ, എന്റെ പേരിൽ പാട്ടുണ്ട്, ഞാൻ തന്നെ മെയിൻ, അതുപോലെയുണ്ട്. എനിവേ, സോനയ്ക്ക് വേണ്ടി ഈ പാട്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഒപ്പം തന്നെ അടുത്ത പാട്ട് ബിന്ദു ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചക്രമുത്ത് എന്ന സിനിമയിലെ പാട്ടാണ് കരുനീല കണ്ണിലിന്തടി. ബിന്ദു ചേച്ചിക്ക് വേണ്ടി ആ ഒരു പാട്ട് കൂടി ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. കൂടാതെ ഒരു പാട്ട് കൂടിയുണ്ട്, ഷിജിൻ ചേട്ടനാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ചതിക്കാത്ത ചന്തു എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, കക്കുത്തിക്കാവിലെ. ഓക്കെ, അങ്ങനെ 3 തകർപ്പൻ സോങ്സ് എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായിട്ട്. അപ്പൊ എല്ലാവരും പാട്ടൊക്കെ കേൾക്കാം, എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷകൾ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ, ഐ ഇല്ല സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: ചില ശബ്ദങ്ങൾ പാടുകയല്ല, നമ്മുടെ ഓർമ്മകളിൽ പതിയുകയാണ് ചെയ്യുക. റിയാലിറ്റി ഷോയുടെ വേദിയിൽ നിന്ന് പിന്നണി ഗാന രംഗത്തേക്കെത്തി മലയാളത്തിലും തമിഴിലും തെലുഗിലും നിരവധി ഭാഷകളിൽ തന്റെ ശബ്ദം കൊണ്ട് ശ്രദ്ധ നേടിയ ഗായകനാണ് നിഖിൽ മാത്യു. 2006 റിയാലിറ്റി ഷോയുടെ ആദ്യ സീസണിൽ വിജയിയായതോടെയാണ് അദ്ദേഹത്തിന്റെ ഒരു സംഗീത യാത്രയ്ക്ക് വലിയൊരു വഴിത്തിരിവുണ്ടാവുന്നത്. തുടർന്ന് മലയാളത്തിലെ ഒട്ടേറെ ഗാനങ്ങൾ, അടലിന്റെ ആഴങ്ങളിൽ, കാർമുകിലിൽ പിടഞ്ഞുണരും, അങ്ങനെ മലയാളികൾ ഏറ്റെടുത്ത നിരവധി ഗാനങ്ങളിലൂടെ നിഖിലിന്റെ ശബ്ദം നമ്മുടെ സംഗീതാനുഭവത്തിന്റെ ഒരു ഭാഗമായി മാറി. ആ ശബ്ദത്തിന് പിന്നിലെ സംഗീതയാത്രയും ഓർമ്മകളും സ്വപ്നങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 RG ഹീരയാണ് ജോയിൻ ചെയ്യുന്നത്. ഒരു പ്ലേബാക്ക് സിംഗർ ആകുന്നു, കർണാട്ടിക് മ്യൂസിക് പഠിക്കുകയും വളരെ ചെറുപ്പത്തിൽ തന്നെ കോമ്പറ്റീഷനിലൊക്കെ പാടി മ്യൂസിക്കിനോട് വളരെയധികം സ്നേഹം സൂക്ഷിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ അദ്ദേഹം മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെക്കുകയും ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട ഗാനങ്ങളുടെ കൂട്ടത്തിൽ നിഖിൽ മാത്യു എന്ന ഗായകന്റെ ശബ്ദവും നമ്മൾ കേട്ടു തുടങ്ങി. സോ ഇന്ന് നമ്മൾ ആദ്യം കേൾക്കുന്നത് മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിൽ ബിജിബാൽ കമ്പോസ് ചെയ്ത് സന്തോഷ് വർമ്മ വരികൾ എഴുതിയ ഒരു ഗാനമാണ്. നിഖിലും ബിജിബാലും ചേർന്നിട്ടാണ് ഈ പാട്ട് ആലപിച്ചിട്ടുള്ളത്. അപ്പൊ നിഖിലിന്റെ ശബ്ദത്തിൽ ഈ പാട്ട് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിഖിൽ മാത്യു എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. നിങ്ങളോടൊപ്പം RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഒരു റൊമാൻറ്റിക് പാട്ട് പാടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിഖിൽ മാത്യു എന്ന ഗായകന്റെ ശബ്ദം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു MBA ഗ്രാജുവേറ്റ് ആയിട്ട് കൂടി സിനിമയാണ് അല്ലെങ്കിൽ പാട്ടാണ് തൻ്റെ ജീവിതം എന്ന് തിരിച്ചറിയുകയും വളരെ പെട്ടെന്ന് തന്നെ ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും പിന്നീട് റിയാലിറ്റി ഷോയുടെ ഭാഗമാവുകയും അങ്ങനെ ഒരുപാട് പാട്ടുകൾക്ക് ശബ്ദം നൽകുകയും ചെയ്തു. ഒരു കോട്ടയംകാരനായ നിഖിൽ മാത്യുവിന് ഹാരിഷ് ജയരാജ് എന്ന സംഗീത സംവിധായകനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നടന്നൊരു റിയാലിറ്റി ഷോ ആയിരുന്നു. അങ്ങനെയാണ് ഭീമ എന്ന 2006 ചിത്രത്തിൽ എനദൂരെ എന്ന ഗാനവുമായി ഹാരിഷ് ജയരാജ് നിഖിൽ മാത്യുവിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ തമിഴ് സോങ്, ആദ്യം റിലീസ് ചെയ്ത തമിഴ് ഗാനം നിഖിൽ മാത്യുവിന്റെ ശബ്ദത്തിൽ നമ്മൾ കേട്ടത്. ഈ സിനിമ ഇറങ്ങി ഒരുപാട് വർഷങ്ങൾ പിന്നിട്ടുവെങ്കിലും ഈ പാട്ടും ഈ പാട്ടുകാരനും ഒരുപാട് പേരുടെ ഫേവറിറ്റ് പാട്ടുകളിൽ ഒന്നാണ്. എന്റെ പ്ലേലിസ്റ്റിലും ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ചില പാട്ടുകളിൽ ഒന്ന് നിഖിൽ മാത്യുവിന്റെ ശബ്ദത്തിലുള്ള എനദൂരെ എന്ന് പറഞ്ഞ ഈ പാട്ട് തന്നെയാണ്. ഹാരിഷ് ജയരാജ് കമ്പോസ് ചെയ്ത്, യുഗഭാരതി വരികൾ എഴുതി, നിഖിൽ മാത്യുവും സാധന സർഗമാൻ ചിന്മയി ചേർന്ന് പാടിയ ഈ മനോഹര ഗാനം പ്ലേ ചെയ്യാതെ എങ്ങനെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കംപ്ലീറ്റ് ആവുക? സോ ഇന്ന് നമ്മൾ ആ പാട്ട് തന്നെയാണ് കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിഖിൽ മാത്യു എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരേ പാട്ട് പല ഗായകരുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ അത് പലതരം എക്സ്പീരിയൻസസ് ആണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൂന്നാമതൊരാൾ എന്ന സിനിമയിലെ നിലാവിന്റെ തൂവൽ എന്ന ഗാനം രണ്ട് ശബ്ദങ്ങളിൽ നമ്മൾ കേട്ടു, ആ രണ്ട് ശബ്ദങ്ങളും നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് പറയണം. നിലാവിന്റെ തൂവൽ എന്ന ഈ മനോഹരമായ റൊമാൻറ്റിക് സോങ് ആക്ച്വലി ഔസേപ്പച്ചനാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിഖിൽ മാത്യു എന്ന ഗായകനെ ഔസേപ്പച്ചൻ വിളിച്ചത് ഇതിൻ്റെ ഒരു ട്രാക്ക് പാടാൻ അല്ലെങ്കിൽ ഒന്ന് പാടിപ്പിച്ചു നോക്കാം എന്നുള്ള ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. നിഖിൽ മാത്യു വരുന്നു, പാട്ട് പാടുന്നു, ഓക്കെ എന്ന് പറഞ്ഞ് ആ പാട്ട് മാറ്റിവെക്കപ്പെടുന്നു. ജി വേണുഗോപാൽ എന്ന അതുല്യ ഗായകനാണ് ആ പാട്ട് പാടിയിട്ടുള്ളത്. പക്ഷെ ഔസേപ്പച്ചൻ ഈ പാട്ട് നിഖിൽ മാത്യുവിനെ കൊണ്ട് പാടിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ രണ്ട് വേർഷനും ഇഷ്ടപ്പെട്ടു. ജി വേണുഗോപാൽ പാടിയ നിലാവിന്റെ തൂവൽ എന്ന ഗാനം മറ്റൊരു ഫീലിംഗ് നമുക്ക് തരുമ്പോൾ, നിഖിൽ മാത്യു പാടിയ നിലാവിന്റെ തൂവൽ എന്ന ഗാനം വേറൊരു അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ നിഖിൽ മാത്യു എന്ന ഗായകന്റെ ആ പാട്ട് അദ്ദേഹത്തിന് സിനിമയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിലും ആ സമയത്ത് ഇറങ്ങിയ സി ഡി വേർഷനിൽ നിഖിൽ മാത്യുവിന്റെ പാട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ മലയാളം സിനിമയിലെ ഗാനം പുറത്തിറങ്ങുന്നത് നിലാവിന്റെ തൂവൽ എന്ന പാട്ടാണ്. മൂന്നാമതൊരാൾ എന്ന സിനിമയിൽ അങ്ങനെ നിഖിൽ മാത്യുവിന്റെ ശബ്ദം മലയാളികൾക്കിടയിലേക്ക് പതുക്കെ എത്തി. ഔസേപ്പച്ചൻ കമ്പോസ് ചെയ്ത് ജി വേണുഗോപാലും മഞ്ജരിയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വരികൾ എഴുതിയിട്ടുള്ളത് ഷിബു ചക്രവർത്തിയാണ്. സോ നമുക്ക് നിഖിൽ മാത്യുവിന്റെ വേർഷൻ അല്ല, നമ്മളിപ്പോൾ വേണുഗോപാൽ പാടിയിട്ടുള്ള വേർഷനാണ് കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

മലയാളിയായിരുന്നിട്ടും നിഖിൽ മാത്യുവിന്റെ പാട്ടുകൾ ആളുകൾ സ്വീകരിച്ചെങ്കിലും ഈ ഗായകനെ പറ്റിയും അല്ലെങ്കിൽ ഈ ഗായകന്റെ നേട്ടങ്ങളെ പറ്റിയും പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നിഖിൽ മാത്യു എന്ന ഗായകനെ മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത് കാർ മുഖിലിൻ എന്ന ഗാനവുമായിട്ടാണ്. ബാച്ചിലർ പാർട്ടി എന്ന സിനിമയിൽ നിഖിൽ മാത്യു എന്ന ഗായകൻ ഒരു ബ്രേക്ക് കൊടുത്ത ഗാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ തീർച്ചയായിട്ടും അത് ഈ പാട്ട് തന്നെയായിരിക്കും. റൊമാൻറ്റിക് പാട്ടുകൾ തീർച്ചയായിട്ടും നിഖിൽ മാത്യു എന്ന ഗായകന്റെ ശബ്ദത്തിൽ കേൾക്കാൻ വേറെ തന്നെ ഒരു ഫീലാണ്. ആ പാട്ടിനെ മുഴുവനായി ഉൾക്കൊണ്ട് ആ ശബ്ദത്തിന്റെ എല്ലാ ഭംഗിയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പാടാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കാർമുകിലിൻ പിടഞ്ഞുണരും എന്ന ഈ ഗാനം മലയാളികൾ ഏറ്റെടുത്തതും. എൻ്റെ ഇതൊരു ഡ്യുവറ്റ് ഗാനമാണ്, ഇതിൻ്റെ ഫീമെയിൽ സിംഗർ ശ്രേയാ ഘോഷാലാണ് എന്നറിയാതെയാണ് നിഖിൽ മാത്യു ഈ പാട്ട് പാടിയിട്ടുള്ളത്. അങ്ങനെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ പാട്ടിൽ തന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ശ്രേയാ ഘോഷാലാണ് എന്നറിയുന്നത്. സോ ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയായിരുന്നു ഇത്രയും പോപ്പുലറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് മലയാളികൾ ഏറെ സ്നേഹിക്കുന്ന, ഇപ്പോഴും ആളുകൾ അവരുടെ പ്ലേലിസ്റ്റിൽ സൂക്ഷിക്കുന്ന ഈ ഗാനം തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, രാഹുൽ രാജ് കമ്പോസ് ചെയ്ത്, ബാച്ചിലർ പാർട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി നിഖിൽ മാത്യുവും ശ്രേയാ ഘോഷാലും ചേർന്ന് പാടിയ ഈ മനോഹര ഗാനം. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ആർ ജി ഹീറ ഓൺ അഹല്യ FM 90.4. സ്റ്റേ ട്യൂൺഡ്.

റിയാലിറ്റി ഷോ വേദിയിൽ നിന്ന് സിനിമാ പിന്നണി ഗാന രംഗത്തേക്ക് വളർന്ന ഒരു സംഗീതയാത്ര. നിഖിൽ മാത്യു എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ, ഓർക്കുട്ട് ഒരു ഓർമ്മക്കൂട്ട് എന്ന സിനിമയിലാണ് പിന്നീട് നമ്മൾ നിഖിൽ മാത്യു എന്ന ഗായകന്റെ ശബ്ദം കേട്ടത്. നിഖിൽ മാത്യുവിന്റെ കോൺസേർട്ടുകൾക്ക് പോയിട്ടുള്ള ആൾക്കാർക്കറിയാം, നന്നായി വിസ്ലിംഗ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് നിഖിൽ. പാട്ടുകൾക്കിടയിലുള്ള ചെറിയ പോർഷൻസ് അല്ലെങ്കിൽ സിനിമയിലുള്ള പല പാട്ടിന്റെ പോർഷൻസും വിസിൽ ചെയ്ത് അദ്ദേഹം നന്നായി ആൾക്കാരെ എന്റർടൈൻ ചെയ്യാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഓർക്കുട്ട് ഒരു ഓർമ്മക്കൂട്ട് എന്ന സിനിമയിലേക്ക് വരുമ്പോൾ സാധാരണ പാടുന്ന ഒരു വേർഷനിൽ നിന്ന് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ട് അദ്ദേഹം ട്രൈ ചെയ്തൊരു പാട്ടാണ് മഴവിൽ തോണി എന്ന ഗാനം. കുറച്ച് ഫാസ്റ്റ് ബീറ്റിൽ പോകുന്ന ഈ പാട്ട് നിഖിൽ മാത്യുവും റിമി ടോമിയും ചേർന്നാണ് പാടിയിട്ടുള്ളത്. ഈ സിനിമ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഈ പാട്ടുകൾ പലർക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത്. ഒരു ഡിഫറെന്റ് വേവ് ലെങ്ത്തിൽ പോകുന്ന ഈ പാട്ട് വാസ് എ ടൈറ്റിൽ ട്രാക്ക്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സന്തോഷ് വർമ്മ വരികൾ എഴുതി നിഖിൽ മാത്യുവും റിമി ടോമിയും ചേർന്ന് പാടി ലീല ഗിരീഷ് കുട്ടൻ കമ്പോസ് ചെയ്ത ഈ ഗാനം ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിഖിൽ മാത്യു എന്ന ഗായകനെ നമ്മൾ ഓർക്കുകയാണ്. നിങ്ങളോടൊപ്പം മഹലി FM 90.4 ൽ RG ഹീറോ. സ്റ്റേ ട്യൂൺഡ്.

ഒരു ലൈവ് പെർഫോമൻസിൽ അഴലിന്റെ ആഴങ്ങളിൽ എന്ന ഗാനം നേരിട്ട് കേൾക്കാൻ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. എങ്ങനെയാണ് ആ പാട്ടിനെയും എങ്ങനെയാണ് ഈ പാട്ടുകാരനെയും ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അത്രയും ഇമോഷണൽ ആയിട്ടുള്ള, അത്രയും ഡെപ്ത്തുള്ള, നമ്മുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പാട്ട് തന്നെയാണ് അഴലിന്റെ ആഴങ്ങളിൽ എന്ന ഗാനം. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അന്ന് ഈ പാട്ട് കമ്പോസ് ചെയ്ത ഔസേപ്പച്ചൻ ഇങ്ങനെ ഒരു പാട്ട് നിഖിൽ മാത്യു എന്ന ഗായകൻ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഓക്കെ സർ എന്ന് മാത്രമാണ് നിഖിൽ പറഞ്ഞത്. പക്ഷെ ഔസേപ്പച്ചനൊരു ഒരു ഒരു ഭയമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ പാട്ട് ഇഷ്ടപ്പെടുമോ, ഇതൊരു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ളൊരു പാട്ടാണ്, ഇഷ്ടപ്പെട്ടുവോ, അല്ലെങ്കിൽ എന്താണ് ഈ പാട്ടിനെ പറ്റി ഒരു അഭിപ്രായവും നിഖിൽ മാത്യു പറയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ പാട്ടിനെ പറ്റി ചോദിക്കുകയും നല്ല പാട്ടാണ് സർ, പാടാം എന്ന് പറയുകയും ചെയ്യുന്നത്. അങ്ങനെ വരുന്നു, റെക്കോർഡ് ചെയ്യുന്നു. പക്ഷെ പാടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലല്ല ആ പാട്ട് പുറത്തേക്ക് വന്നത്. പക്ഷെ കാരണം അന്നത്തെ ആ ഒരു ചെറിയ പ്രായത്തിൽ ആ പാട്ട് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ നിഖിൽ മാത്യു എന്ന ഗായകന് സാധിച്ചു കാണില്ല. പക്ഷേ ഔസേപ്പച്ചൻ എന്ന സംഗീത സംവിധായകൻ അദ്ദേഹത്തിന് എന്ത് വേണമെന്ന് കൃത്യമായ ധാരണയുള്ള ഒരു സംഗീത സംവിധായകൻ ആയതുകൊണ്ട് തന്നെ നിഖിലിന് കൂടുതൽ ആ പാട്ടിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ ഒരു ഇമോഷൻ പറഞ്ഞു കൊടുക്കുകയും ആ ഡെപ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ആ പാട്ട് പാടിയതും അത് അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ളൊരു ഒരു ഔട്ട്പുട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഈ പാട്ട് നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ രീതിയിലേക്കായിട്ടുള്ളത്. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള, വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഈ പാട്ട് തീർച്ചയായിട്ടും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഗാനമാണ്. ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ ഒരു ഹമ്മിങ് കേട്ടാൽ തന്നെ ഈ പാട്ടിലേക്ക് നമ്മൾ ഏറെ അങ്ങ് വീഴുന്നൊരു ഫീലാണ്. അത്രയും മനോഹരമായി തന്നെ നിഖിൽ മാത്യുവിൻ്റെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ചിലപ്പോൾ നമ്മൾ മറന്നുപോയ ചില ഓർമ്മകൾ അല്ലെങ്കിൽ ചില വേദനകളൊക്കെ ചിലപ്പോൾ ഹീലാവാൻ ഈ ഒരൊറ്റ പാട്ട് മതിയായിരിക്കും. പലരുടെയും നൈറ്റ് പ്ലേലിസ്റ്റിൽ തീർച്ചയായും ഉണ്ടാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഈ ഗാനം തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിൽ വയലാർ ശരത്ചന്ദ്ര വർമ്മ വരികൾ എഴുതി, ഔസേപ്പച്ചൻ കമ്പോസ് ചെയ്ത്, നിഖിൽ മാത്യു പാടിയ ഈ പാട്ട് ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ട് കേൾക്കുമ്പോൾ ചില ശബ്ദങ്ങൾ പെട്ടെന്നാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നെ ആ ശബ്ദം കേൾക്കുന്ന ഓരോ തവണയും ആ പാട്ടിനൊപ്പം ചില ഓർമ്മകളും മനസ്സിലേക്ക് വരും. അങ്ങനെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ശബ്ദമാണ് നിഖിൽ മാത്യുവിൻ്റേത്. പക്ഷെ മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും അദ്ദേഹം നിരവധി ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അങ്ങനെ തമിഴിൽ റിലീസ് ചെയ്ത ഒരു സിനിമയായിരുന്നു എൻട്രെൻഡ്രൂം എന്ന സിനിമ. ആൻഡ് ഈ സിനിമയിലെ നേരടി ഉളിയിൽ എന്ന് പറഞ്ഞൊരു മനോഹര ഗാനവും നിഖിൽ മാത്യുവിൻ്റെ ശബ്ദത്തിൽ പിറവിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 1 hour റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്ത ഒരു ഗാനം, വളരെ കൂളായിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ ഒരു പാട്ടാണ്. ഒരു പ്യുവർ ലവ് സോങ് ആണ്. ആൻഡ് ധരൺ എന്ന് പറയുന്ന ഒരു മ്യൂസിക് കമ്പോസറാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വളരെ ഭംഗിയായി തമിഴ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ തന്നെയാണ് നിഖിൽ മാത്യു. എനദുരെ എന്നൊരു ഗാനം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തോന്നില്ല ഇത് തമിഴ് അറിയാത്ത അല്ലെങ്കിൽ ഒരു മലയാളിയാണ് പാടിയതെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് നേരടി ഉളിയിൽ എൻട്രെൻഡ്രൂം എന്ന സിനിമയിലെ ഈ പാട്ടും നമുക്ക് കേൾക്കാൻ സാധിക്കുക. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം മഹലി FM 90.4 RG ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പാട്ട് കേട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

വിദ്യാസാഗർ എന്ന മ്യൂസിക് കമ്പോസറിനൊപ്പവും നിഖിൽ മാത്യു എന്ന ഗായകൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം RG ഹിര. നിഖിൽ മാത്യു എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാസാഗർ ഗാനം പാടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു മാജിക് ടച്ചിന്റെ പാട്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. ആൻഡ് അങ്ങനെ തന്നെയാണ് നിഖിൽ മാത്യുവിനും വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകനോടൊപ്പമുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടികളും എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് വിദ്യാസാഗർ നിഖിൽ മാത്യു എന്ന ഗായകനിലേക്ക് എത്തുന്നത്. ആൻഡ് വിദ്യാസാഗർ എന്ന കമ്പോസറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാട്ടുകളും മോസ്റ്റ്ലി അദ്ദേഹം ഹാർമോണിയം വെച്ച് പാടി തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ ട്യൂൺ പഠിക്കുന്നത്. പക്ഷെ നിഖിൽ മാത്യുവിന് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. വിദ്യാസാഗർ സർ പറയുന്ന ആ ഒരു ട്യൂൺ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ, പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സമയമെടുത്തോളൂ, ഭംഗിയായിട്ടത് പഠിപ്പിക്കാൻ വളരെ വലിയ മനസ്സുള്ള ഒരാൾ തന്നെയാണ് വിദ്യാസാഗർ. സോ അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ പാട്ടും നിഖിൽ മാത്യുവിൻ്റെ ഒരു യൂഷ്വൽ സ്റ്റൈലിൽ വരുന്ന ഒരു പാട്ടല്ല എങ്കിലും ഒരു ഡിഫറെൻറ്റ് ബീറ്റിൽ, ഒരു ഡിഫറെൻറ്റ് താളത്തിൽ, ഒരു വിദ്യാസാഗർ ടച്ചുള്ള ഒരു പാട്ട് തന്നെയാണ്. സോ ഈ പാട്ടും കൂടെ നമുക്ക് കേൾക്കണം. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം മാർജി ഹീര, ഫ്രാങ്കോയും നിഖിൽ മാത്യുവും ചേർന്ന് പാടിയ പാട്ട്. വയലാർ ശരത് ചന്ദ്രവർമ്മ വരികൾ എഴുതി, വിദ്യാസാഗർ കമ്പോസ് ചെയ്ത് പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന സിനിമയിലെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

കുറച്ച് നാളുകൾക്ക് ശേഷം മലയാള സിനിമയിലേക്ക് നിഖിൽ മാത്യു എന്ന ഗായകന്റെ ശബ്ദത്തിന്റെ ഒരു ആഴം തിരിച്ചറിഞ്ഞ ഒരു ഗാനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ അത് ബിടെക് എന്ന സിനിമയിലെ ഒരു ഗാനം തന്നെയാണ്. ഒരൊറ്റ ശബ്ദത്തിൽ എത്രത്തോളം വികാരങ്ങൾ പറയാൻ കഴിയും എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഈ സിനിമ, ഈ പാട്ട്. പ്രണയം, വിരഹം, സന്തോഷം, ഒരു പ്രൊട്ടസ്റ്റ്, എല്ലാ ഭാവങ്ങളുമുള്ള ഒരു സിനിമയെ അതിൻ്റെ ഏറ്റവും കാച്ചിക്കുറുക്കിയ ഒരു ഫോമിൽ നമുക്ക് കിട്ടുന്നത് ആ സിനിമയിലെ പാട്ടുകളിലൂടെയാണ്. അങ്ങനെ ആ പാട്ടിനെ പറ്റിയ ഏറ്റവും നല്ലൊരു ശബ്ദമായി തിരഞ്ഞെടുത്തത് നിഖിൽ മാത്യുവിൻ്റെ ശബ്ദമായിരുന്നു. ഒരേ നില എന്ന് പറയുന്ന ഈ ഒരു ഗാനം ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള, ഇപ്പോഴും ആ സ്ഥാനം അങ്ങനെ തന്നെ തുടരുന്ന ഒരു ഗാനമാണ്. ആസിഫ് അലിയും അപർണ ബാലമുരളിയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഈ സിനിമയിലെ ഈ ഗാനം എനിക്ക് തോന്നുന്നു വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു മൊമെൻറ്റിലാണ് അത് പ്ലേ ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും ഭംഗിയായി തന്നെ നിഖിൽ മാത്യുവിൻ്റെ ശബ്ദത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഹരിനാരായണൻ വരികൾ എഴുതി, രാഹുൽ രാജ് കമ്പോസ് ചെയ്ത് ബിടെക് എന്ന സിനിമയ്ക്ക് വേണ്ടി നിഖിൽ മാത്യു പാടിയ ഈ ഗാനം. ഓർമ്മയിലുണരും ഗാനങ്ങൾ, നിഖിൽ മാത്യു എന്ന ഗായകനെ ഓർക്കുകയാണ് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. അഹല്യ FM 90.4 ആണ്. ദിസ് ഇസ് RJ ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഒരു മനോഹരമായ ശബ്ദം, അത് വളരെ ഭംഗിയായി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ഗായകനാണ് നിഖിൽ മാത്യു. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RJ ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിഖിലിൻ്റെ ഒരുപാട് നല്ല പാട്ടുകൾ ഇനിയും നമുക്ക് സംസാരിക്കാനുണ്ട്. പക്ഷേ സമയപരിമിതി മൂലം നമ്മൾ അവസാനത്തെ ഒരു ഗാനത്തിലേക്ക് കടക്കുകയാണ്. തൊട്ടപ്പൻ എന്ന സിനിമയിൽ PS റഫീഖ് വരികൾ എഴുതിയൊരു മനോഹരമായ ഒരു ഗാനമുണ്ട്, മീനൈ ചെമ്പുള്ളി. ഒരു ഗ്രാമീണ ജീവിതം കാണിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു നോർമൽ ലൈഫും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പ്രണയത്തെയും അതിൻ്റെ ഒരു തീവ്രതയൊക്കെ കാണിക്കുന്ന ഒരു മനോഹരമായ ഗാനം. ഈ ഗാനം നിഖിൽ മാത്യുവിൻ്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു ഫീലാണ് നമുക്ക്. സോ ഈ പാട്ടും എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ്. സോ ഈ പാട്ടാണ് നമ്മൾ അവസാനമായിട്ട് കേൾക്കാൻ പോകുന്നത്. തൊട്ടപ്പൻ എന്ന സിനിമയിൽ PS റഫീഖ് വരികൾ എഴുതി, ലീല ഗിരീഷ് കുട്ടൻ കമ്പോസ് ചെയ്ത ഗാനം മീനൈ ചെമ്പുള്ളി എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിഖിൽ മാത്യു എന്ന ഗായകന്റെ ഒരു സംഗീത യാത്രയായിരുന്നു ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. പക്ഷെ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കേട്ട് നമുക്ക് മതിയായിട്ടില്ല എന്ന് വേണം പറയാൻ. ഇനിയും പാട്ടുകൾ ഉണ്ടാകട്ടെ. അദ്ദേഹം പാടിയ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ ഇനിയും ഒരുപാട് കാലം നിലനിൽക്കട്ടെ. ഇനി വരാനിരിക്കുന്ന ഒരുപാട് നല്ല പാട്ടുകൾക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് RJ ഹീര ഓൺ അഹല്യ FM 90.4. മറ്റൊരു ദിവസം മറ്റൊരു പാട്ട് കഥയുമായി നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ. ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, movement that inspires.
4: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
7: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
6: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

0: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
1: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജ്.
0: പിന്നെ എന്താ പ്രശ്നം? ബജറ്റാണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ
2: കിട്ടും. TNC apply. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽ വിലാസം.
3: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
3: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
2: അഹല്യ ഫിൻഫോറെക്സ്, KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
4: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
5: ഹലോ, നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീനയും കൂടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ പലരും കേട്ടിട്ടുള്ള എന്നാൽ ശരീരത്തിൽ ഇതിന്റെ കുറവ് വരുത്തുന്ന വലിയൊരു ആഘാതത്തെ കുറിച്ച് അധികമാരും ഗൗരവത്തോടെ ചിന്തിക്കാത്ത ഒരു പ്രധാനപ്പെട്ട പോഷകത്തെ കുറിച്ചാണ്. അത് വേറെ ഒന്നുമല്ല, അതാണ് വിറ്റാമിൻ സി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. വിറ്റാമിൻ സി ഡെഫിഷ്യൻസി അഥവാ വിറ്റാമിൻ നമ്മുടെ ശരീരത്തിൽ കുറയുന്ന ആ ഒരു അവസ്ഥ. നമ്മൾ വിറ്റാമിൻ സിയെ കുറിച്ച് എപ്പോഴും കേൾക്കുന്നത് കോവിഡിന്റെ സമയത്തും അല്ലെങ്കിൽ കടുത്ത പനി വരുമ്പോഴും ഒക്കെയാണ്. ഈ പ്രതിരോധ ശേഷി കൂട്ടാൻ വിറ്റാമിൻ സി കഴിക്കണമെന്ന് എല്ലാവരും പറയാറുണ്ട്. ബട്ട് സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ആസ്കോർബിക് ആസിഡ് എന്ന് വിളിക്കുന്ന ഈ വിറ്റാമിൻ നമ്മുടെ ശരീരത്തിന് സ്വന്തമായി നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഭാവിയിലേക്ക് വേണ്ടി സംരക്ഷിച്ചു വെക്കാനോ സാധിക്കത്തില്ല. ഇതൊരു വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻ ആണ്, അതായത് വെള്ളത്തിൽ ലയിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ദിവസേന മൂത്രത്തിലൂടെ ഇത് ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ദിവസവും കഴിക്കുന്ന ആഹാരത്തിലൂടെ മാത്രമേ ഇത് ശരീരത്തിന് കൃത്യമായി ലഭിക്കുകയുള്ളൂ. എന്നാൽ മാറിയ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം കാരണം പച്ചക്കറികളും പഴങ്ങളും കൃത്യമായി കഴിക്കാത്തത് കൊണ്ട് ഇന്ന് പലരിലും വിറ്റാമിൻ സി വളരെ കുറവാണ്. ഇത് കുറയുമ്പോൾ ശരീരം തരുന്ന ആദ്യകാല ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയി സംസാരിക്കാം ഒരു സോങ്ങിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാൻ കേട്ടോ, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ എഫ്എം 90.4 നമ്മൾ വിറ്റാമിൻ സിയുടെ പ്രാധാന്യത്തെ കുറിച്ചല്ലേ പറഞ്ഞു നിർത്തിയത്. ശരീരത്തിലെ വിറ്റാമിൻ സി കുറയുമ്പോൾ ശരീരം കാണിക്കുന്ന ഏറ്റവും ആദ്യത്തെ ലക്ഷണം വിട്ടു മാറാത്ത കടുത്ത ക്ഷീണവും ഉന്മേഷക്കുറവുമാണ് കേട്ടോ. ശരീരത്തിലെ കോശങ്ങൾക്ക് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ വിറ്റാമിൻ സി ആവശ്യമായതുകൊണ്ട് ഇതിന്റെ കുറവ് നമ്മളെ വല്ലാതങ്ങ് തളർത്തിക്കളയും. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം നമ്മുടെ പല്ലുകളിലും ഗംസിലും ഒക്കെ, അതായത് മോണകളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ മോണകളിൽ നിന്ന് ചോര വരികയും മോണയിൽ കറുത്ത നീർക്കെട്ടും ചുവപ്പ് നിറവും ഉണ്ടാകും. പല്ലുകൾക്ക് ബലക്കുറവ് തോന്നി ഇളകുക എന്നിവയൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. പണ്ടുകാലത്ത് കപ്പൽ യാത്രക്കാർക്ക് വിറ്റാമിൻ സി കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്കർവി എന്ന മാരകമായ രോഗത്തിന്റെ പ്രധാന ലക്ഷണമായിരുന്നു ഈ വിറ്റാമിൻ സി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇതുകൂടാതെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ചർമ്മം വളരെ വരണ്ടതായി മാറുകയും ചെറിയൊരു തൊട്ടലോ മുട്ടലോ ഉണ്ടായപ്പോലും ചർമ്മത്തിനടിയിൽ രക്തം കട്ട പിടിച്ച് വല്ല നീലയോ കറുപ്പോ നിറത്തിലുള്ള പാടുകൾ വീഴുകയും ചെയ്യും. ചർമ്മത്തിലെ രോമകൂപങ്ങൾക്ക് ചുറ്റും ചെറിയ ചുവന്ന പാടുകൾ വരുന്നതും ഇതിന്റെ ലക്ഷണമാണ്. ഇതിന്റെ കൂടുതൽ ആഘാതങ്ങളെ കുറിച്ച് പറയാം ഒരു ഇടവേളയ്ക്ക് ശേഷം.

0: Dr. Ahalya. Let's talk about health.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ ചർമ്മത്തിലെ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനി ഇതിന്റെ മറ്റൊരു പ്രധാന മെഡിക്കൽ വശം കൂടി പറയാം. നമ്മുടെ ശരീരത്തിലെ എവിടെയെങ്കിലും ഒരു മുറിവോ പൊറലോ ഉണ്ടായാൽ ഇത് വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്നത് കൊളാജൻ എന്നൊരു പ്രത്യേക പ്രോട്ടീനാണ്. ചർമ്മത്തിനും കോശങ്ങൾക്കും ഘടന നൽകുന്നത് ഈ കൊളാജൻ ആണ്. എന്നാൽ ശരീരത്തിൽ വിറ്റാമിൻ സി ഇല്ലെങ്കിൽ കൊളാജിന്റെ ഉൽപ്പാദനം പൂർണ്ണമായും തടസ്സപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ചെറിയ മുറിവുകൾ പോലും ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം കഴിഞ്ഞാലും ഉണങ്ങാതെ അങ്ങനെ തന്നെ കിടക്കും. ഇത് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഇരട്ടിയാക്കും. മറ്റൊരു വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി, അതായത് ഇമ്മ്യൂണിറ്റി പാടെ തകരും എന്നതാണ്. അടിക്കടി വരുന്ന ജലദോഷം, കടുത്ത ചുമ, തൊണ്ടവേദന, വിട്ടുമാറാത്ത പനി എന്നിവയൊക്കെ വിറ്റാമിൻ സി കുറയുമ്പോൾ സാധാരണമാണ്. അതുപോലെ തന്നെ ഈ അണുക്കളോടൊക്കെ, അതായത് ഇൻഫെക്ഷൻസിനോടൊക്കെ പോരാടാൻ നമ്മുടെ ശരീരത്തിൽ വെളുത്ത രക്താണുക്കൾ, അതായത് വൈറ്റ് ബ്ലഡ് സെൽസ് സജ്ജമാക്കുന്നത് ഈ വിറ്റാമിൻ സി ആണ്. കൂടാതെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഇരുമ്പ് സത്ത്, അയൺ കണ്ടന്റ് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യണമെങ്കിൽ വിറ്റാമിൻ സിയുടെ സാന്നിധ്യം നിർബന്ധമാണ്. അതുകൊണ്ട് വിറ്റാമിൻ സി കുറയുമ്പോൾ ശരീരത്തിന്റെ ഇരുമ്പ് സത്ത് വലിച്ചെടുക്കാതെ വരികയും ഇത് കടുത്ത വിളർച്ചയ്ക്ക്, അതായത് അനീമിക്കും കാരണമാകും. പലരും വിളർച്ചയ്ക്ക് അയൺ ഗുളികൾ മാത്രം കഴിക്കും, പക്ഷെ വിറ്റാമിൻ സി കഴിക്കാത്തത് കൊണ്ടാണ് ഇത് ശരീരത്തിൽ പിടിക്കാത്തത്. ഇത് പിടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര അയൺ ടാബ്ലറ്റ്സ് കഴിച്ചിട്ടും യാതൊരു കാര്യമില്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. ഇതിലും പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒരു ബ്രേക്കിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ എഫ്എം 90.4 നമ്മൾ വിറ്റാമിൻ സിയുടെ പലവിധ ലക്ഷണങ്ങൾ കണ്ടു. ഇനി ഈ കുറവ് ആരൊക്കെയാണ് കൂടുതലായിട്ട് വരാൻ സാധ്യതയെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തെ വിഭാഗം പുകവലിക്കുന്ന ശീലമുള്ളവരാണ്, സ്മോക്കേഴ്സിന്. പുകവലിക്കുമ്പോൾ ശരീരത്തിൽ കടുത്ത ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാവുകയും അത് ശരീരത്തിലുള്ള വിറ്റാമിൻ സിയെ വളരെ വേഗത്തിൽ നശിപ്പിക്കുകയും ചെയ്യും. സാധാരണക്കാരേക്കാൾ 35 mg അധികം വിറ്റാമിൻ സി പുകവലിക്കുന്നവർക്ക് ദിവസവും ആവശ്യമാണ്. രണ്ടാമതായി, പച്ചക്കറികളും ഫ്രഷ് പഴങ്ങളും ഭക്ഷണത്തിൽ ഒട്ടും ഉൾപ്പെടുത്താത്തവർ. ഇന്ന് പല കുട്ടികളും ജങ്ക് ഫുഡ്സ് മാത്രം കഴിക്കുന്നതുകൊണ്ട് അവരിൽ ഈ പ്രശ്നം വ്യാപകമാണ്. മൂന്നാമതായി, അമിതമായി മദ്യപിക്കുന്നവരാണ്. മദ്യം നമ്മുടെ കുടലിന്റെ ആഗിരണ ശേഷിയെ നശിപ്പിക്കുന്നതുകൊണ്ട് വിറ്റാമിനുകൾ ശരീരത്തിന് കിട്ടാതെ വരും. കൂടാതെ കടുത്ത മാനസിക സമ്മർദ്ദം, അതായത് സ്ട്രെസ് വരും. പിന്നെ വിട്ടുമാറാത്ത ദഹന സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരിലും വിറ്റാമിൻ സി കുറയാൻ വളരെ സാധ്യതയുണ്ട്. ലളിതമായൊരു രക്തപരിശോധനയിലൂടെയോ അല്ലെങ്കിൽ ലക്ഷണങ്ങളിലൂടെ ഡോക്ടർമാർക്ക് ഇത് കണ്ടെത്താൻ ഈസിയാണ്. ഇത് മാറ്റാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഒരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കണ്ട, അഹല്യ എഫ്എം 90.4 കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ സംസാരിച്ചത് നമ്മുടെ ശരീരത്തിലെ കാവൽക്കാരനായ വിറ്റാമിൻ സിയെ കുറിച്ചാണ്. ഇതിന്റെ കുറവ് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വിദ്യ എന്താന്ന് വെച്ചാൽ അത് കൃത്യമായ ഭക്ഷണക്രമമാണ്. പലരും വിചാരിക്കുന്ന വിറ്റാമിൻ സി നാരങ്ങയിലും ഓറഞ്ചിലും മാത്രമാണുള്ളതെന്ന്. എന്നാൽ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന നെല്ലിക്കയിൽ ഏറ്റവും ഉയർന്ന അളവിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഒരു ഓറഞ്ചിൽ ഉള്ളതിനേക്കാൾ 20 മടങ്ങ് വിറ്റാമിൻ സി ഒരു ചെറിയ നെല്ലിക്കയിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എങ്കിൽ വിശ്വസിക്കണം, അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുന്നത് ശീലമാക്കുക. ഇത് കൂടാതെ പേരയ്ക്ക, പപ്പായ, സ്ട്രോബെറി, തക്കാളി, പച്ചമുളക്, മുരിങ്ങയില, ബ്രോക്കോലി എന്നിവയിലെല്ലാം വിറ്റാമിൻ സി ധാരാളമായുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വിറ്റാമിൻ സി ചൂടാകുമ്പോൾ നശിച്ചു പോകുന്ന ഒന്നാണ്, അതായത് ഹീറ്റ് സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് പച്ചക്കറികൾ അമിതമായി വേവിച്ച് കരിയിച്ച് കഴിച്ചാൽ വിറ്റാമിൻ സി കിട്ടില്ല. പരമാവധി പഴങ്ങളും സാലഡുകളും ഫ്രഷ് ആയി കഴിക്കാൻ ശ്രദ്ധിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റ്സ് അമിതമായി കഴിച്ചാൽ ഇത് കിഡ്നിയെ ബാധിക്കും, പിന്നീട് കിഡ്നി സ്റ്റോണിന് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ നാടൻ ഭക്ഷണങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുക. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാമും എനിക്കിവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി ക്രിസ്റ്റീന നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
1: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
1: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ്, KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
3: 360 ഡിഗ്രി.
4: ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്ന് 360 ഡിഗ്രിയിലേക്ക്. അപ്പോ ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് കൂടെ ഉണ്ട് ഇറ്റ്സ് മീ RJ ആയില്ല. ഇന്ന് എന്താ നമ്മൾ പറയാൻ പോകുന്നതെന്ന് അറിയോ? അതായതുണ്ടല്ലോ, നമ്മുടെ മനസ്സിലൊക്കെ കുറെ സൂപ്പർ ഐഡിയാസ് ഒക്കെ ഉണ്ടാവില്ലേ, കിടിലുന്ന ഐഡിയാസ് ഒക്കെ വരാറുണ്ട്. പക്ഷേ മറ്റുള്ളവരോട് വ്യക്തമായിട്ട് പറയാനായിട്ട് നമുക്ക് കഴിയാറില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല അല്ലേ. അതിനൊരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യാറുണ്ടാവും. അതോ പുതിയ പുതിയ ഐഡിയകൾ കണ്ടെത്താനായിട്ട് മനസ്സിങ്ങനെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം കേട്ടോ. ഈ നമ്മുടെ വേൾഡിൽ നോക്കുകയാണെങ്കിൽ, ഈ ലോകത്ത് വിജയിച്ച എല്ലാവരുടെയും പ്രധാന കഴിവ് തങ്ങളുടെ ക്രിയേറ്റീവായ ചിന്തകളെ വ്യക്തമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയിരിക്കുന്നു, അതിന് സാധിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിലെ വിപ്ലവം സൃഷ്ടിക്കാനും അതുപോലെ തന്നെ തലച്ചോറിലെ ക്രിയേറ്റിവിറ്റി അൺലോക്ക് ചെയ്യാനുമുള്ള ആധുനിക തന്ത്രങ്ങൾ, അതെ, വിജയമാക്കുകയാണ്. സംഭവം സിമ്പിളാണ്, കുറച്ച് ടിപ്സ് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൃത്യമായിട്ടൊന്ന് അൺലോക്ക് ചെയ്ത് കൃത്യമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ടിപ്സും ട്രിക്സൊക്കെയാണ് ഇന്നത്തെ 360 ഡിഗ്രിയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് പോവാം. അതിന് മുൻപായിട്ടേ ഒരു പാട്ട് കേൾക്കാം. യെസ്, നല്ലൊരു സോങ് വരുന്ന 360 ഡിഗ്രിയിൽ. അതിനുശേഷം വേഗം തന്നെ തിരികെ എത്താം. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: Yes, welcome back to 360 degree. Tips and tricks my code and it's VRG Ailia. അപ്പോൾ നമ്മൾ ആ ഒരു ടിപ്പിലേക്ക് പോകാൻ പോവാണല്ലേ. നമ്മുടെ ക്രിയേറ്റിവിറ്റിനെയും അതുപോലെ തന്നെ കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷനെയും എങ്ങനെ ഉണർത്താം, അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പലരും വിചാരിക്കുന്ന ഒരു കാര്യം, ഈ ആർട്ടിസ്റ്റുകൾക്കും അല്ലെങ്കിൽ എഴുത്തുകാർക്കും മാത്രമേ എന്തുള്ളൂ, ക്രിയേറ്റിവിറ്റി ഉള്ളൂ എന്നാണ്. എന്നാൽ അത് വലിയൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ, അത് ആദ്യമേ പറയാം. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റി, ഈ ക്രിയേറ്റിവിറ്റി എന്നാൽ പുതിയ വഴികളിലൂടെ ചിന്തിക്കാനുള്ള കഴിവ്, അതിനെയാണ് പറയുന്നത് അല്ലേ. ആ ഒരു ലാറ്ററൽ തിങ്കിങ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഒരു പ്രശ്നം വരുന്ന സമയത്ത് പരമ്പരാഗത വഴികൾക്ക് പകരം ഇത് വേറെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നമുക്കതിനെ സോൾവ് ചെയ്യാം, എങ്ങനെയൊക്കെ പരിഹരിക്കാം, ആ ഒരു ചോദ്യം സ്വയം ചോദിക്കുക, അതാണ് ഒന്നാമത്തെ ഒരു കാര്യം കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമതായി പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയോ, പൂർണ്ണമായും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഇപ്പോൾ ഫോണും ക്യാമറയും ചേർന്നപ്പോൾ എന്ത് സംഭവിച്ചു, സ്മാർട്ട് ഫോൺ അല്ലേ, അങ്ങനെ സംഭവം വന്നില്ലേ. അതുപോലെ തന്നെയാണ്, അപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് അതിരുകൾ ഇടാതിരിക്കുക, അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ്. ഇനി അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആശയവിനിമയത്തിലെ 7 CS ഫോർമുലയെ കുറിച്ചാണ്. എന്താ ഈ ഒരു 7 CS? കേൾക്കാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ഹലീഫ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഹലോ, 360 ഡിഗ്രിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർ ജി ആയില്ല. അപ്പോൾ ഈ നമ്മൾ അടുത്ത ടിപ്പിലേക്ക് പോകാൻ പോവാണ്. ദി സെവൻ സീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് സംസാരിക്കാം എന്നൊരു കാര്യമാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഈ പറയുന്ന കാര്യം കേൾവിക്കാരന് കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന അന്താരാഷ്ട്ര തത്വമാണിത്, സെവൻ സീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ. ആ ഏഴ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലൊന്നാമത്തെ കാര്യം ക്ലിയർ, വ്യക്തത. അതെ, ലളിതമായ വാക്കുകളിൽ സംസാരിക്കുക എന്നതാണ്. വലിയ കനകട്ടി ഗംഭീരത്തിൽ കുറേ വാക്കുകൾ വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം അറിവുള്ള വ്യക്തിയായി, അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ശരിക്കും തെറ്റിദ്ധാരണ തന്നെയാണ്. അങ്ങനെ നിങ്ങൾ ധരിച്ചു വെക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് വലിയൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. ക്ലിയറായിട്ട് വ്യക്തമായിട്ട് സംസാരിക്കുക, സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്ത് സംസാരിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം കൺസൈസ്, ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് സംസാരിക്കുക. ഇപ്പോൾ വളച്ചുകെട്ടില്ലാതെ ആ ഒരു കാര്യം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയില്ലേ, നേരെ ആ ഒരു കാര്യത്തിലേക്ക് വരിക. അങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കണ പരിപാടി വേണ്ട, അത്രയേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ് കൃത്യത. അതെ, ഈ കൃത്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ്, ഈ വിവരങ്ങളും ഉദാഹരണങ്ങളും നൽകുന്ന രീതിയിൽ ആ കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ നോക്കാം. നാലാമത്തതാണ് കറക്റ്റ്. അതെ, ശരി, തെറ്റായ വിവരങ്ങൾ നൽകാതിരിക്കുക, അറിയില്ലെങ്കിൽ അറിയില്ല, അതല്ലാതെ റോങ് ഇൻഫർമേഷൻസ് കൊടുക്കാതിരിക്കുക, പറയാതിരിക്കുക. ഇനി അഞ്ചാമത്തെ പോയിന്റ് കോഹറന്റ്, അതായത് ബന്ധം എന്ന് പറയാം അല്ലേ. പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ തുടർച്ച ഉണ്ടാകുക, അതിനെ കണ്ടിന്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. ആറാമത്തെ പോയിന്റാണ് കംപ്ലീറ്റ്, പൂർണ്ണമായി സംസാരിക്കുക. എല്ലാ ആവശ്യ വിവരങ്ങളും നൽകിയിരിക്കുന്നു, ഒന്നിനെയും ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആക്കി വിടാതിരിക്കുക, എല്ലാത്തിനും കംപ്ലീറ്റ് ചെയ്യുക. ഒരു സെൻറ്റൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കൃത്യമായിട്ട് തന്നെ എൻഡ് ചെയ്യിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി സെവൻത് പോയിന്റ് കോർട്ടിയസ്, അതായത് മാന്യത, മര്യാദയോടും ആദരവോടും കൂടി സംസാരിക്കുക. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യവും ഒക്കെയാണ്, പക്ഷെ അതിലൊരു റെസ്പെക്റ്റും ഇല്ല, ഒരു മര്യാദയും ഇല്ലാതെയാണ് സംസാരിക്കുന്നതെങ്കിൽ അത് നല്ലൊരു കമ്മ്യൂണിക്കേഷനായി മാറും? ഒരിക്കലും ഇല്ല അല്ലേ. അപ്പം ഈ ഒരു കാര്യം കൂടി വേണം. അങ്ങനെ ഈ ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ പറയുന്ന കാര്യം ആരും ശ്രദ്ധയോടെ കേൾക്കും എന്നുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ക്രിയേറ്റീവ് ഐഡിയകൾ ഉണ്ടാക്കുന്ന ഈ ബ്രെയിൻ സ്റ്റോമിങ് എങ്ങനെ, ആ ഒരു കാര്യമാണ്. കേൾക്കാൻ നമുക്ക് മനോഹരമായ ഒരു പാട്ടിന് ശേഷം കൂടെയുണ്ട്. ഇറ്റ്സ് വി ആർ ജി ആ ഇല്ല കേട്ടുകൊണ്ടിരിക്കുന്നത്. 360 ഡിഗ്രിയാണ് ഓൺ യുവർ എഫ്എം 90.4.

0: 360 degree.
1: Hello. നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 ഡിഗ്രിയിലേക്ക് സ്വാഗതം. ഒരു പുതിയ പ്രൊജക്റ്റോ അല്ലെങ്കിൽ പ്രോബ്ലമോ വരുമ്പോൾ മികച്ച ഐഡിയകൾ കണ്ടെത്താനുള്ള വഴിയാണിത് ബ്രെയിൻ സ്റ്റോമിംഗ്. ഈ ബ്രെയിൻ സ്റ്റോമിംഗ് ചെയ്യുന്ന സമയത്തെ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത്, ആദ്യഘട്ടത്തിൽ നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കാതെ വരുന്ന എല്ലാ ഐഡിയകളും നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായ ചിന്തകളെ തടയാതിരിക്കുക. ഡോണ്ട് ജഡ്ജ് ഏർലി. അയ്യ, അത് ശരിയായില്ല, അതങ്ങനെയല്ല, അത് ആദ്യമേ ഇങ്ങനെ, ആദ്യമേ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട, ആദ്യമേ നമ്മൾ അതിനെ ജഡ്ജ് ചെയ്ത് ഈ ഐഡിയ മോശമാണെന്ന് വിചാരിക്കല്ലേ. ഡോണ്ട് ജഡ്ജ് ഏർലി. ഓക്കെ, തേർഡ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എഴുതി വെച്ച ഐഡിയകളിൽ നിന്ന് പിന്നീട് ഏറ്റവും മികച്ചവ തിരഞ്ഞെടുത്ത് മെച്ചപ്പെടുത്താനായിട്ട് നോക്കുക. മനസ്സിലായോ? അപ്പോ ഐഡിയകളുടെ അളവുണ്ടല്ലോ, ആ ക്വാണ്ടിറ്റി കൂടുമ്പോഴാണ് മികച്ച ക്വാളിറ്റി ഐഡിയകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്താ, ബോഡി ലാംഗ്വേജിനെ കുറിച്ചാണ്. അതെ, ഈ കമ്മ്യൂണിക്കേഷനിലെ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു ബ്രേക്കിന് ശേഷം. സ്റ്റഡി ഓൺ വിത്ത് അഹലി എഫ് എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ്, 360 ഡിഗ്രിയിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഹാക്കുകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ. ആ ഇല്ല, അപ്പൊ അടുത്ത ടിപ്പ്, നമ്മൾ സംസാരിക്കുന്ന വാക്കുകളേക്കാൾ ആളുകൾ ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും? നമ്മുടെ ശരീരഭാഷയും ശബ്ദത്തിന്റെ ഇടർച്ചയും ഒക്കെ ആയിരിക്കും അല്ലേ ബോഡി ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട നോൺ വെർബൽ കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒരു മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ, കാരണം നമ്മൾ ഇതിനു മുൻപ് ഒരുപാട് തവണ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് അവസരങ്ങൾ വരും, ആ സമയത്ത് നമുക്ക് കൂടുതലായി സംസാരിക്കാം. എനിവേ, ഇന്ന് ഞാൻ മൂന്ന് ടിപ്സ് പറയാം കേട്ടോ. അതിലൊന്നാമത്തെ കാര്യം ഐ കോൺടാക്ട് ആണ്. ആത്മവിശ്വാസത്തോടെ ആളുകളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക, ഒന്നാമത്തെ ടിപ്പ് ഐ കോൺടാക്ട്. സെക്കൻഡ് പോയിന്റ് ഇസ് പോസ്ചർ. തോൾ താഴ്ത്താതെ നേരെ നിവർന്ന് നിന്നുകൊണ്ട് സംസാരിക്കാം. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, വെരി സിമ്പിൾ ബട്ട് മോർ പവർഫുൾ വൺ, സ്മൈൽ. ഊഷ്മളമായൊരു ചിരി ആളുകളുമായുള്ള ഒരു അകലം കുറയ്ക്കുമെന്നുള്ള ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് സ്മൈൽ ചെയ്യാം. അപ്പോൾ വാക്കുകളും ശരീരഭാഷയും ഒത്തുപോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ എപ്പോഴും പവർഫുൾ ആയിട്ട് മാറുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫീഡ്ബാക്ക് നൽകുന്ന സാൻഡ്വിച്ച് സാങ്കേതിക വിദ്യയെ കുറിച്ചാണ്. കേൾക്കാം നമുക്ക് 360 ഡിഗ്രി ലാഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്.

0: 360 degree.
1: Dear listeners, once again, welcome back to 360 degree tips and tricks. My code and it's me, Arshi Ahilya. അങ്ങനെ നീ നമ്മൾ അടുത്ത ടിപ്പിലേക്ക് പോകാൻ പോവാണ്. ഈ ഓഫീസിലോ വീട്ടിലോ മറ്റൊരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് ആ ഒരു കാര്യം ഫീൽ ചെയ്യാതെ, ലൈക്ക് സങ്കടം വരുത്താതെ, ദേഷ്യം വരുത്താതെ തിരുത്താൻ സഹായിക്കുന്ന വിദ്യയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാൻഡ്വിച്ച് ടെക്നിക് എന്ന് വിളിക്കുന്നത്. ഇത് നമുക്ക് മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്ക് നൽകാൻ പറ്റുന്ന കാര്യമാണ്. അതിലൊന്നാമത്തെ കാര്യം, ആദ്യം നമ്മൾ എന്ത് വേണം, പ്രശംസിക്കാൻ പഠിക്കാം, പോസിറ്റീവായിട്ട് ഇങ്ങനെ അപ്രോച്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ചെയ്ത ഈ ജോലി വളരെ മികച്ചതായിരുന്നു. സെക്കൻഡ് ടൈം നമ്മൾ എന്ത് പോകണം, തിരുത്തലിലേക്ക് കടക്കാൻ പറ്റണം, കറക്ഷനിലേക്ക് മാറാൻ പറ്റണം. പക്ഷേ ചെറിയൊരു ഭാഗം കൂടി മാറ്റി ചെയ്താൽ അത് കൂടുതൽ സൂപ്പർ ആയേനെ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കടന്നു. മൂന്നാമത് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും പോസിറ്റീവായിട്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്കിത് അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ആ രീതിയിലേക്ക് മാറാം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അവർ കുറ്റപ്പെടുത്തലായിട്ട് കാണാതെ കാര്യങ്ങൾ സന്തോഷത്തോടെ തിരുത്താനായിട്ട് ശ്രമിക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ക്രിയേറ്റീവ് ബ്ലോക്ക് മറികടക്കാനുള്ള വഴികളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കേൾക്കാം നമുക്ക് ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.

0: 360 degree.
1: വെൽക്കം ബാക്ക്. 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ക്രിയേറ്റീവ് എപ്പിസോഡിന്റെ ക്ലൈമാക്സിലേക്ക് ഇന്ന് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഇറ്റ്സ് മീ ആർജെ ആയില്ല. എത്ര ചിന്തിച്ചിട്ടും പുതിയ ഐഡിയകളൊന്നും നമ്മുടെ തലയിൽ വരുന്നില്ല എന്നൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ ഇതിനെ ഞാൻ എന്ത് പറയാറ്, ക്രിയേറ്റീവ് ബ്ലോക്ക് എന്ന് വിളിക്കാറില്ലേ. ഇത് മറികടക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആദ്യം ചെയ്യുന്ന ജോലിയിൽ നിന്ന് അല്പസമയം മാറി നിൽക്കുക, അതുപോലെ തന്നെ ചെറിയൊരു വാക്കിംഗ് പോവുക, സംഗീതം കേൾക്കുക, അല്ലെങ്കിൽ പ്രകൃതിയൊക്കെ ആസ്വദിക്കുക. തലച്ചോറിനെ ഏറ്റവും ആദ്യം എന്ത് വേണമെന്നറിയോ, വിശ്രമം വേണം. തലച്ചോറിന് വിശ്രമം ലഭിക്കുമ്പോഴാണ് എന്ത്, അപ്രതീക്ഷിതമായിട്ടുള്ള മികച്ച ആശയങ്ങളൊക്കെ രൂപപ്പെടാറുള്ളൂ. ആ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, അതൊന്ന് ആക്റ്റീവായി വരണ്ടേ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം വേണം. പലരും കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കും, ഇപ്പൊ എനിക്ക് ഐഡിയ വരും, ഐഡിയ വരും. ഇല്ല, വരാൻ പോകുന്നില്ല കേട്ടോ. ബ്രെയിനിന് ആ സമയത്ത് വേണ്ടത് റെസ്റ്റാണ്, വിശ്രമമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് കൊടുക്കുക എന്നൊരു കാര്യമാണ്.

0: 360 degree.
1: Yes, അങ്ങനെ സമയം പോയത് അറിയുന്നുണ്ടോ? 360 ഡിഗ്രിയുടെ ഇന്നത്തെ ക്രിയേറ്റിവിറ്റിയും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ പൂർണ്ണമാവാൻ പോവാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്ന ഇറ്റ്സ് വി ആർ ഷീ ആയ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ സംസാരിച്ചു? ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തകൾ, വ്യക്തത തരുന്ന 7 CS ഓഫ് കമ്മ്യൂണിക്കേഷൻ ടിപ്സ്, ഐഡിയകൾ കണ്ടെത്താനായിട്ടുള്ള ബ്രെയിൻ സ്റ്റോമിംഗ്, പവർഫുൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, സ്നേഹത്തോട് തിരുത്താനായിട്ട് സാൻഡ്വിച്ച് ടെക്നിക്, ക്രിയേറ്റീവ് ബ്ലോക്ക് മാറ്റാനായിട്ടുള്ള ഇടവേളകൾ, അങ്ങനെ കമ്മ്യൂണിക്കേഷനിലും ചിന്തകളിലും മാസ്റ്റർ ആകാനുള്ള എല്ലാ 360 ഡിഗ്രി വശങ്ങളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഡിയർ ലിസണേഴ്സ്, എന്താ ഓർക്കേണ്ടേ? മികച്ച ആശയങ്ങളും വ്യക്തമായ ആശയവിനിമയവുമാണ് നമ്മളെ ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഒരു കാര്യം അല്ലേ. അപ്പോൾ എന്തായാലും എന്തേ, അടുത്ത 360 ഡിഗ്രിയുടെ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ മറ്റൊരു അടിപൊളി വിഷയവുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും കീപ് സ്മൈലിംഗ്, തിങ്ക് ക്രിയേറ്റീവ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഇംപാക്ട്. ദിസ് ഈസ് ആർ ഷീ ആയിലിയ സൈനിങ് ഓഫ് ഫ്രം 360 ഡിഗ്രി. ബൈ ബൈ.

0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മെയിൽ വിലാസം.
1: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
1: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം ചിറ്റൂർ.
4: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
1: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
0: പിന്നെ എന്താ പ്രശ്നം? ബജറ്റാണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ
2: കിട്ടും.
3: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
2: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
1: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് ഇഎംഐ കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
3: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
4: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: FM 90.4, ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിക്കാലം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: Listen without break with Ahalya FM

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട്.

0: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽവിലാസം.
1: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
1: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
0: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, movement that inspires.
4: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: മനോഹരമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഫം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
2: 5-star B&Cap സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: ജോസ്കോയിൽ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും പൊന്നോണ മഹോത്സവം ഓഗസ്റ്റ് 22 മുതൽ 28 വരെ. സ്വർണം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. 75,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഓണപ്പുടവ സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഓണ സമ്മാനം. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ഉത്സവ ശബരിമല സീസണുകളിൽ കൃത്രിമ വിലക്കയറ്റം തടയുന്നതിന് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. ദുരിതാശ്വാസ സാമഗ്രികളുമായി മൂന്നാം വിമാനം ഇന്ന് നേപ്പാളിലേക്ക്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കം. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 59 കോടിയിലധികം അക്കൌണ്ടുകൾ ആരംഭിച്ചതായും ആകെ 3.17 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ സുരക്ഷയും ശക്തമാക്കി. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രസിദ്ധമായ പുലിക്കളി ആഘോഷം നാളെ. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. ജയന്തി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയായി. ബംഗനൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. അനീതിക്കെതിരെ പോരാടിയ മഹാനായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഹാത്മാ അയ്യങ്കാളിയുടെ 163-ാമത് ജയന്തി ആഘോഷ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഹാത്മാ അയ്യങ്കാളിയുടെ സമര പോരാട്ടങ്ങൾ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിൽ പ്രധാന പങ്കുവഹിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു.
1: വിധേയരായി ഇരിക്കേണ്ടവരല്ല നിങ്ങൾ. എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ തുല്യതയുള്ള ആളുകളാണ് നിങ്ങൾ. ആ അവകാശങ്ങൾക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടണം എന്ന് കേരളത്തെ അധിഷ്ഠിത ജനവിഭാഗങ്ങളെ മുഴുവൻ ഉത്ബോധിപ്പിച്ചവരെ തെരുവിൽ ഇറക്കാൻ കഴിഞ്ഞ നവോത്ഥാന നായകനായിരുന്നു ശ്രീമതി.
0: ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മചർച്ചാ സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഉത്സവ ശബരിമല സീസണുകളിൽ പച്ചക്കറികളുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും കൃത്രിമ വിലക്കയറ്റവും ഇടനിലക്കാരുടെ ചൂഷണവും തടയുന്നതിന് കൃഷിവകുപ്പ് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളികേര ഉൽപാദനത്തിൽ സംസ്ഥാനത്തെ മുൻനിരയിൽ തിരിച്ചെത്തിക്കാനുള്ള സമഗ്ര നാളികേര പുനരുജ്ജീവന പദ്ധതിക്ക് രൂപം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഓണച്ചന്തകളിലൂടെ 8.98 കോടി രൂപയുടെ വിറ്റുവരവ് ഉണ്ടായതായും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. 1500 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ്. അതേസമയം ചൈനയിലെ സിച്ചുവാൻ പ്രവിശ്യയിൽ 5.1 തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് നേപ്പാളിൽ വീണ്ടും പ്രളയം ഉണ്ടാകാൻ സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. മിന്നൽ പ്രളയം സംഭവിച്ച മേഖലയിലുള്ള 320 ഇന്ത്യക്കാരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു. തൃശൂലി ജലവൈദ്യുത പദ്ധതിയിൽ തൊഴിൽ ചെയ്യുന്ന 63 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. നേപ്പാളിലേക്ക് അവശ്യ സാധനങ്ങളുമായി മൂന്നാമതൊരു വിമാനം കൂടി ഇന്ന് പുറപ്പെടുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. അതിനിടെ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചേർന്ന തമിഴ്നാട് സ്വദേശികളായ 21 തീർത്ഥാടകരുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. നേപ്പാളിൽ കുടുങ്ങിയതായി സംശയിക്കുന്നവരിൽ 60 പേരുടെ വിവരങ്ങൾ ലഭ്യമായതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: നേപ്പാളിലേക്ക് പോയവരുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി ആരംഭിച്ച ഹെൽപ്പ് ലൈനിൽ 82 പേരെ കുറിച്ചാണ് അന്വേഷണങ്ങൾ എത്തിയിരുന്നത്. ഇതിൽ 60 പേരും സുരക്ഷിതരാണെന്ന് വിവരം ലഭിച്ചതായി നോർക്ക റൂട്ട്സ് അധികൃതർ വ്യക്തമാക്കി. മറ്റുള്ളവരിൽ 8 കേരളീയരുമായി ഇതുവരെ ആശയവിനിമയം സാധ്യമായിട്ടില്ല. 14 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവരാണ്. ഇവരുടെ വിവരങ്ങൾ അതാത് സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നവർക്ക് കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ നോർക്ക റൂട്ട്സ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്.
0: ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കമാകും. മറ്റന്നാൾ തായ്ലാന്റിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. 86th ശ്രീനാരായണ ട്രോഫി കന്നേറ്റി ജലോത്സവം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് മുന്നിൽ കേരളത്തെ മനോഹരമായി അവതരിപ്പിക്കുന്ന അവസരമാണ് ഓണമെന്നും കന്നേറ്റി ജലോത്സവത്തിന് വിനോദസഞ്ചാര വകുപ്പ് ഈ വർഷം മുതൽ 10 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട രാത്രി 10 അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 330 പോയിന്റ് ഉയർന്ന 77,265, നിഫ്റ്റി 84 പോയിന്റ് ഉയർന്ന 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. ഗ്രാമിന് 14,770 രൂപയും പവന് 1,18,160 രൂപയുമാണ് ഇന്നത്തെ വില. മലങ്കര സഭയ്ക്ക് 4 പുതിയ മെത്രാപൊലീത്തമാരെ കൂടി തെരഞ്ഞെടുത്തു. മുളന്തുരുത്തി സെന്റ് ഗ്രിഗോറിയോസ് നഗറിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ വോട്ടിംഗിലൂടെയാണ് പുതിയ മെത്രാപൊലീത്തമാരെ തെരഞ്ഞെടുത്തത്. ഫാദർ എൽദോസ് എ, ഫാദർ സാംജി ടി ജോർജ്, ഫാദർ ഷിബു വേണാട് മത്തായി, ഫാദർ തോമസ് പോൾ റംബാൻ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം മറ്റന്നാൾ പമ്പാനദിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥി.

ദുരിതാശ്വാസ സാമഗ്രികളുമായി മൂന്നാം വിമാനം ഇന്ന് നേപ്പാളിലേക്ക്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
5: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
6: It's rhythm of Palakkad.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
5: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽ വിലാസം.
6: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
6: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
5: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ് ഒറ്റപ്പാലം.
7: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
8: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, feature loaded compact SUV.
7: Smart Agu Kia Sonet Nopam Odin Tottadutha Kia Showroom Sandarshikkum.
9: Kia, movement that inspires.
5: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
10: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ.
11: ഇത് പാലക്കാടിന്റെ നെഞ്ചിൽ കുളിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.
12: ഇത് നമ്മ നേരം വിത്ത് RJ ഹീറ ഓൺ അഹല്യ FM.
13: വണക്കം, വെൽക്കം. ഇത് അഹല്യ FM 90.4 ഇത് നമ്മ നേരം. ആൻഡ് ദിസ് ഇസ് ആർ ജെ ഹീറ വിത്ത് യു. ഒരു ലോങ് ഡേ മുടിച്ച്, വർക്ക് മുടിച്ച്, ട്രാഫിക്കിൽ കൊഞ്ചം സ്ട്രഗിൾ പണിട്ട് ഇപ്പോൾ ഫൈനലി കൊഞ്ചം റിലാക്സ് പണ ഉക്കാന്നിരിക്കീങ്ളാ. അപ്പോൾ ഒരു ഫിൽട്ടർ കോഫി ഇരുന്നാൽ എപ്പടി ഇരിക്കും? ഈവനിങ് കോഫിക്ക് ഒരു സെപ്പറേറ്റ് ഫീൽ ഇരിക്കില്ല. മോർണിംഗ് കോഫി ഇസ് ലൈക്ക് ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ദ ഡേ. ബട്ട് ഈവനിങ് കോഫിനാ ശരി, കൊഞ്ചം ഉക്കാന്ന് പേസലാ. മേ ബി ഓഫീസിലിരുന്ന് വീട്ടുക്ക് വന്ന ഉടനെ ഒരു കോഫി പോട്ട്, ഇല്ലെന്നാ ടീ കടയിലെ ഫ്രണ്ട്സോടെ ഉക്കാന്ന് ഒരു കോഫി സൊല്ല് അപ്പടിന്ന് ചൊല്ലി അത് ഫസ്റ്റ് സിപ്പ് എടുക്കുമ്പോൾ അത് ഡേയില് ഫുള്ളായിരുന്ന ടയർഡ്നെസ് കൊഞ്ചം പോയിടും. ആനാ നമ്മ കയ്യിൽ ഇരിക്കുന്ന ഇന്ന് സിമ്പിൾ ടംപ്ലർ ഫിൽട്ടർ കോഫിക്ക് ഒരു പെരിയ ഹിസ്റ്ററി ഇരിക്ക്. കോഫി ഇന്ത്യവക്ക് എപ്പടി വന്നത്? ബാബാ പൂടാൻ യാർ? വൈ ഡു വി കോൾ ഇറ്റ് ഫിൽട്ടർ കോഫി? വൈ ഇസ് ഫേമസ് ടംപ്ലർ ഡവറ? ഡിഗ്രി കോഫിനാ എന്നാ? കോഫി ബോർഡ് ഓഫ് ഇന്ത്യ ആക്ച്വലി എന്നാ പണിത്? ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, അവർ പെർഫെക്റ്റ് ഫിൽട്ടർ കോഫി എപ്പി മേക്ക് പണത്? പ്ലസ് കോഫി ഡെയിലി കുടിക്കുന്നത് ഹെൽത്തിയാ ഇല്ല കൊഞ്ചം കെയർഫുള്ളാ ഇരിക്കണമാ? സോ ഇന്നിക്കു നമ്മ ഈവനിങ് ഒരു കപ്പ് ഫിൽട്ടർ കോഫിയോടെ സ്പെൻഡ് പണലാം. ഹിസ്റ്ററി കൊഞ്ചം, ഇൻട്രസ്റ്റിംഗ് ട്രിവ്യ കൊഞ്ചം, കോഫി സയൻസ് കൊഞ്ചം, ആൻഡ് ഓഫ് കോഴ്സ് നമ്മ സൗത്ത് ഇന്ത്യ കാപ്പി കൾച്ചർ കൊഞ്ചം. സോ ഉങ്ക കയ്യില കോഫി ഇരുന്നാലും ശരി, ഇല്ല ടീ ഇരുന്നാലും ശരി, ഇമാജിനേഷനില് ഒരു ടംപ്ലർ ഡവറ റെഡി പണിക്കോങ്ക. ഇപ്പോൾ ഷോ സ്റ്റാർട്ട് പണ പോകുന്നത് ഇപ്പോൾ ഉങ്ങൾക്കാക ഒരു സൂപ്പർ ഹിറ്റ് സോങ്ങോടെ. ഇത് നമ്മ നേരം സ്റ്റാർട്ട് പണിത് ഉങ്ങളോട്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു ഓൺ അഹല്യ FM 90.4. സ്റ്റേ ട്യൂൻഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. കോഫി എപ്പി ഇന്ത്യക്ക് വന്നത് സെഞ്ചുറീസ് എഗോ അത് വന്നിരുച്ചു. എന്നാ ഫിൽട്ടർ കോഫി ഇന്നിക്ക് നമ്മ ഫിൽട്ടർ കോഫിന്ന് അന്ത കോഫി സൗത്ത് ഇന്ത്യൻ അർബൻ കൾച്ചറിൽ അസോസിയേറ്റാ ഇരിക്കു. അതായത് ലേറ്റ് 19th ഏർലി 20th സെഞ്ചുറി പറ്റി തന്നെ നാ പേസുറേ. ഹിസ്റ്റോറിയൻ എ ആർ വെങ്കടാചലപതി ഇന്ന് കോഫിയെ പറ്റി എന്നെ എഴുതിയിരിക്കാങ്കാ, ഒരു തമിഴ് മിഡിൽ ക്ലാസ് ഫാമിലി എമർജ് പണ അന്ത 20th സെഞ്ചുറിയിലാണ് ഇന്ന് കോഫിക്ക് ഇവ്ളോ ഇമ്പോർട്ടൻസ് കിടച്ചത്. കോഫി ബിക്കേം പാർട്ട് ഓഫ് എവറി ഡേ സോഷ്യൽ ലൈഫ്. മോർണിംഗ് കോഫി, ഗസ് വന്ന കോഫി സാപ്റ്റാച്ചാ, കോഫി കുടിച്ചാച്ചാ. ഇവൻ ടുഡേ ഇൻ മെനി സൗത്ത് ഇന്ത്യൻ ഹോംസ് ഒരു ഗസ്റ്റ് വന്ന കോഫി ഓഫർ പണ്ടത് രൂപ കാഷ്വൽ ആയിട്ട്. ആൻഡ് ദെൻ കെയിം ദി ഐക്കോണിക് കോമ്പിനേഷൻ വന്നത് ടംബ്ലർ ആൻഡ് ഡവറ. ഒരു നോർമൽ കപ്പി എടുക്കാമ ഏൻ ടംബ്ലറും ഡവറാവും സേത്തി എടുത്തുക്കാങ്ക. ഒരു സൗത്ത് ഇന്ത്യൻ ഫിൽട്ടർ കോഫി പ്രസന്റേഷനിൽ ഒരു മെറ്റൽ ടംബ്ലറും ഡവറാവും ഒരു ഡിസ്റ്റിങ്റ്റീവ് പ്രസന്റേഷൻ കൊടുത്തത്. ആൻഡ് ദ ഫേമസ് ആക്ഷൻ ഇരിക്കില്ല, കോഫിയെ ടംബ്ലറിലിരുന്ന് ഡവറാക്ക്, ഡവറാലിരുന്ന് ടംബ്ലർക്ക്, പോറിങ് ഇറ്റ് ബാക്ക് ആൻഡ് ഫോർത്ത്. അതൊരു സ്റ്റൈൽ മറ്റും ഇല്ല, അത് കോഫിയോട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ പണി ഒരു ലവ്ലി ഫ്രോത്തി ടോപ്പ് കൊടുക്കുന്നതുക്ക് ഇത് രൂപ ഹെൽപ്പ് പണും. ആൻഡ് ഇന്നൊരു പേര് ഇരിക്ക് ഡിഗ്രി കോഫി. ഒരു സ്ട്രോങ് ഗുഡ് ക്വാളിറ്റി മിൽക്ക് കോഫിയതാ ഡിഗ്രി കോഫിന്ന് സൊല്ലുവാങ്ക. സോ ഇന്നിക്ക് വന്ന് പാത്തിങ്ങന്നാ ഫിൽട്ടർ കോഫിനാ അതൊരു ഡ്രിങ്കിലിരുന്ന് രൂപ പെരിയ ഇടത്തുക്ക് പോയിരിച്ചു. ഒരു സൗത്ത് ഇന്ത്യൻ കഫേ കൾച്ചറോട് ഒരു പാർട്ട്. ആൻഡ് ഓണസ്റ്റ്ലി കോഫി കുടിക്കുന്നത് സംടൈംസ് ഇസൻറ്റ് ഈവൻ അബൌട്ട് കോഫി. 5 minutes ഉക്കാന്ത് പേസലാമാ അപ്ടീൻ കേട്ടാ ഒരു കോഫി അങ്ക മുഖ്യന്താ അപ്ടില്ല. സോ ഇപ്പോ ഉങ്ങൾക്കും ഒരു കോഫി കുടിക്കണോന്ന് ആസയാ ഇരുന്നാ പോയിട്ട് ഒരു കോഫി ബ്രേക്ക് എടുത്തിട്ട് തിരുമ്പി വാങ്ങ. ഇപ്പൊ അടുത്ത പാട്ടുകാരൻ ടൈം ഇത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

0: ஒரே ஒரு பாட்டுமா, ப்ளீஸ்
1: அங்கே லோகே சொல்லுங்க.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. ഇപ്പൊ നമ്മ കോഫി കപ്പിൽ എന്ത് കൊഞ്ചം ബിഗ്ഗർ പിക്ചർക്ക് പോലാം. ഹാവ് യു ഹേർഡ് ഓഫ് കോഫി ബോർഡ് ഓഫ് ഇന്ത്യ? ഗവൺമെന്റ് ഓർഗനൈസേഷൻ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് കീഴിൽ ഇരിക്കുന്ന ഗവൺമെന്റ് ഓർഗനൈസേഷൻ ദാ കോഫി ബോർഡ് ഓഫ് ഇന്ത്യ. 1942 കോഫി ബോർഡ് കോഫി ആക്ട് ഓഫ് 1942 അവങ്ക എസ്റ്റാബ്ലിഷ് പണാങ്ക. ഇത് എതുക്കുന്നു കേട്ടാ, ഇന്ത്യൻ കോഫി ഇൻഡസ്ട്രി ഒരു ഡിഫിക്കൽട്ട് പീരിയഡില് പോയിട്ട് ഇരുന്നത്. സോ സെക്കൻഡ് വേൾഡ് വാർക്ക് അപ്പുറം നിറയെ പ്രശ്നകൾ, പ്രൈസസ് ലോ ആയിരിച്ചു, പെസ്റ്റ് ആൻഡ് ഡിസീസസ് ഇൻക്രീസ് ആയിരിച്ചു. സോ ഇന്ത് കോഫി ബോർഡ്സ്ക്ക് നിറയ റെസ്പോൺസിബിലിറ്റീസ് ഇരുന്നത്, മാർക്കറ്റിംഗ്, ഫൈനാൻസ്, റിസർച്ച്, ഡെവലപ്മെന്റ്. ഇന്ത് കോഫി സെക്ടറെ ഡെവലപ്പ് പണ്ടതുക്കാകത്താണ് കോഫി ബോർഡ് കൊണ്ടുവന്നാങ്ക. ആൻഡ് ദ ഓർഗനൈസേഷൻ കണ്ടിന്യൂസ് ടു വർക്ക് അക്രോസ് ഇന്ത്യ. കോഫി റിസർച്ചില്, ക്വാളിറ്റിയില്, ഡെവലപ്മെന്റില്, പ്രൊമോഷൻ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പം ഭദ്രമാ പാക്കുറാങ്ക. ആൻഡ് ഈവൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടെ ഇരിക്കു. ദ സെന്റർ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പിങ്ങത് കോഫി കൾട്ടിവേഷൻ അതുക്ക് റിലേറ്റഡ് ആവുന്ന പ്രോബ്ലംസ് പറ്റി ഇപ്പവും റിസർച്ച് പണിട്ട് ഇരിക്കാങ്ക. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരു കോഫി പ്ലാന്റേഷൻ പാകുമ്പോൾ ഒരു ഫാർമർ ഇല്ല ഒരു കോഫി പ്ലാന്റ് മറ്റും ഇല്ല ഒരു എൻടയർ ഇൻഡസ്ട്രി, റിസർച്ചേഴ്സ്, വർക്കേഴ്സ്, റോസ്റ്റേഴ്സ്, ട്രേഡേഴ്സ് അപ്പി നിറയെ പേര് ഇരിക്കു. സോ ഫ്രം സീ ടു കപ്പ് ரொம்ப நிறைய பேர் இதுல இன்வால்வ் ஆயிருக்கு. ஆண்ட் நம்ம டேபிள் இருக்கிற அந்த டைனி கப் ஆக்சுவலி ஒரு ஹியூஜ் அக்ரிகல்ச்சரல் இண்டஸ்ட்ரின்னு கூட ஞாபகத்தில் இருக்கணும். ஓகே, ஸோ இப்போ அடுத்த பாட்டுக்கான டைம். இது அஹல்யா எஃப்எம் 90.4 அண்ட் திஸ் இஸ் ஆர்ஜே ஹீரா வித் யூ. ஸ்டே ட்யூன்ட்.

0: ഈ ഓണത്തിന് സ്വാതൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്, 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് August 23 ഞായറാഴ്ച വരെ മാത്രം. August 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മെയിൽ വിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
3: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80 സ്മാർട്ട് ഫീച്ചറുകൾ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: എന്തേട്ടാ ഒരു വിഷമം?
7: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
6: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
7: അതെവിടുന്ന്?
6: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
8: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ഈ ഓണത്തിന് സ്വാതൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: ഓഫർ വേണോ, വിലക്കുറവ് വേണോ, രണ്ടും ഒരുമിച്ച് വേണോ? എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും വെറും 4 രാത്രി 12 വരെ മൈ ജി ഓണം ബിഗ് രാപ്പകൽ സെയിൽ.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
1: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽ വിലാസം.
2: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
2: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
1: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: ഏവർക്കും ഐശ്വര്യവും ആഹ്ലാദവും നിറഞ്ഞ ഓണാശംസകളുമായി ജയലക്ഷ്മി, ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ. 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
7: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
6: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ് ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: കിയ, movement that inspires.

0: പാലത്തിന്റെ
1: സാമ്പത്തികൾക്ക്
0: സുരക്ഷിത ഗോൾഡ് ലോൺ വിദേശ വിനിമയ ടൂർസ് ആൻഡ് ട്രാവൽസ് ഡാം ഒരക്കുട കീഴിൽ
1: നിങ്ങളെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളുമായി വിശ്വാസത്തോടെ സന്ദർശിക്കുക.
0: ഫോറക്സ് കേച്ച് ബിൽ ഒറ്റ
2: 2020 Kia Ceed Le Ekta Fabrica Star Bin Capsule Low X Visha Second Rear Delete Seat Endradiyam Speakerukal
3: Ee edathinte vaaku oru pudha Kia Ros Thottu Kia Shum Sundarkyu
4: ഈ ഓണത്തിന് തുറന്ന ഭവസമൃദായ സദ്യ ഇടശ്ശേരി ക്യാബ് സർവീസ് കഴിഞ്ഞു. പാലടഭമനും ഗോതമ്പ് ഉൾപ്പെടെ 25 വിഭവങ്ങളായ ഇടശ്ശേരി ക്യാബിന്റെ ഓണക്കി 5 കഴിക്കാൻ വെറും 2100 രൂപ. ബുക്ക് ഓഗസ്റ്റ് 3 ഞായറാഴ്ച വരെ. ഓഗസ്റ്റ് 10 ചിങ്ങ 1 മുതൽ കൗണ്ടറുകൾ കോതിയും പാലടഭമൻ ലഭ്യമാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ Q8592880 ഇടശ്ശേരി ട്രിക് സർവീസ് ചിറ്റൂർ വാള നാട്ടുകൾ. ജീവിതത്തിലെ ഓർഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. നിങ്ങളുടെ ദൃശ്യമാർഗ്ഗവും നിങ്ങളും അന്താരാഷ്ട്രപ്രതിയുടെ പ്രീമിയം കളക്ഷൻ മുതൽ സാധാരണതയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ ഒരുക്കിയിരിക്കും. 4000 ചസ്ര അടി കേരളത്തിലെ ഏറ്റവും ഷോറൂം ദൃശ്യയിൽ 10000 ചസ്ര അടി വിസ്മയമുള്ള സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിബലമായ ഷോറൂം ഒരുക്കി. ഗുണയിൽ വിട്ടുവീഴ്ചയില്ല പാരമ്പര്യ വിശ്വസ്തത നിങ്ങളുടെ ദൃശ്യഭംഗി. ദൃശ്യമാർബിൾസ് അച്യുതിമംഗലം വടക്കഞ്ചേരി ഗവൺമെന്റ് കോളേജിന് സമീപം ചിറ്റൂർ.
0: നമ്മൾ രാത്രി എന്തിനാണ് ചിരിച്ചിട്ടുണ്ട് ജീവിതത്തില്? നല്ല കാലം വരുന്നില്ലേ, ശരിയല്ലേ? ഇപ്പോഴത്തെ കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് തീരെ നല്ല നമ്മളെ സ്വയം സമാധാനിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞ സമാധാനിട്ട് വരാനിരിക്കുന്ന അസുഖകാലത്തിട്ട് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ചെറിയ ദോഷങ്ങൾ നമ്മളിപ്പോ മാറ്റിക്കാറുണ്ട്. പക്ഷെ ഫലം നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ഇപ്പൊ നല്ല കാലം ത്യാഗം വെച്ചിട്ടൊന്നും ഒരു കാലവും ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇപ്പോ ഉള്ളതിലേറെ മോശമായ ഒരു സംരംഭം പോയ പഴയ കാലം എത്ര നിറയുന്നു നമ്മൾ തിരിച്ചറിയും. 10 മുമ്പുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? അന്ന് നിങ്ങൾക്ക് ഒരു പരാതിയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ നിങ്ങളെയും അതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും നന്മയും. ഇന്നത്തെ ആ ചെറിയ സന്തോഷങ്ങളും കൂടെ ഉണ്ടെന്ന മനുഷ്യനും എത്ര വിലപ്പെട്ടതായിരുന്നു നമ്മൾ ചെറിയത് കഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ്. ശരി, നമ്മൾ പരാതി പറയുന്ന ഈ നിമിഷം നാളെയുടെ ഓർമ്മകളിലെ നല്ല കാലമായിരിക്കും. ഇന്ന് നമുക്ക് ചുള്ള മറ്റേ ഇന്ന് നമ്മുടെ ആരോഗ്യം, ഈ നിമിഷത്തെ നമ്മുടെ ഈ ചെറിയ ജയങ്ങൾ ഇതൊക്കെ ആഘോഷിക്കണം. വരാന്ന ഈ സന്ധ്യങ്ങൾക്ക് വരെ ഇത് ചെറിയ ചിരികളെ കളയരുത്. മോശം സമയം മാത്രം ചെറിയ ഒന്നല്ല സ്നേഹം സന്ധം. ജീവിതം ഇത് അനുഭവിക്കാനിരിക്കുന്നതല്ല, അത് ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരുന്നതാണ്. നാലാലം ഇത് ദൂരെ ഉള്ള വിഷയമൊന്നുമല്ല. നമ്മള് ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു മറ്റ പരാതിയൊക്കെ കുറയ്ക്കുക, ഉള്ളതിനെ സ്നേഹിക്കുക. നാളെ സങ്കടുമ്പോ ഓർക്കായിട്ട് മനോഹരമായ വിഷയങ്ങൾ കരുതട്ടെ. അത് കരുതി ഓരോ പ്രഭാവം ഓരോ ദിവസവും നല്ല കഥന്റെ തുടക്കം. അത് തിരിച്ചറിയാനായിട്ട് പകയുണ്ടാകുള്ളവരെ ഓർത്തുപിടി ഈ നിമിഷത്തെ അനുഗ്രഹമായിട്ട് കാണണം. പോയ കാലം ഒരിക്കലും തിരരില്ല. ഇത് ഈ നിമിഷം സ്നേഹത്തോടെ വരവില്ല.

ചോദിക്കാം, ഞാൻ എന്റെ കടമൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നോ എന്ന്. കടമ അറക്കുന്നവന്റെ അവകാശങ്ങൾ വെറും മുഴക്കമുള്ള വാക്കുകൾ മാത്രമാണ്. ഉത്തരവാദിത്തമേറ്റെടുക്കാൻ ആറുള്ളവന്റെ വാക്കുകൾ സമൂഹത്തിൽ കൂടുതൽ വാല്യൂ ആണ്. ജീവിതം എന്ന കൂടുവാങ്ങലുകൾ കൊടുക്കേണ്ട കൊടുക്കാൻ വാങ്ങേണ്ടവരെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ എങ്ങനെയാണോ ശരിയാകും? ഒരു നല്ല പൗരനായിട്ടും നല്ലൊരു ഉദ്യോഗസ്ഥനായിട്ടും നല്ലൊരു കുടുംബകമായിട്ടും അവകാശത്തേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങളായിട്ട് നമുക്ക് സമയം കണ്ടെത്താം. കടകളിൽ ചെയ്യാൻ അവകാശങ്ങളിലെത്തേ ഉത്തരവാദിത്തമുള്ള മനുഷ്യരായി നമുക്ക് വളരണം അല്ലേ?

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ ഉയരങ്ങൾ കീഴടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളെ പിന്നിൽ നിന്ന് വലിക്കാനും പരിഹസിക്കാനും ചിലരെപ്പോഴും ഉണ്ടാവും അല്ലേ? നമ്മുടെ കുറവുകളെ പെരുപ്പിച്ച് കാട്ടി, നമ്മുടെ വിജയങ്ങളെ ചെറുതാക്കി കാണിച്ച് അവർ നമ്മുടെ ചുറ്റും ഇങ്ങനെ ഉണ്ടാവും, ശരിയല്ലേ? ഇത്തരം മനുഷ്യരുടെ പെരുമാറ്റം കാണുമ്പോൾ പലപ്പോഴും നമ്മൾ വിഷമിക്കാറുണ്ട്. എന്താ അവരങ്ങനെ പറയുന്നത്, എന്താ അവരങ്ങനെ ചെയ്തത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. ചിലപ്പോൾ നമ്മൾ അവരോട് തർക്കിക്കാനും നിൽക്കാറുണ്ട് അല്ലേ? എന്തിനാണ് അവർ നിങ്ങളെ താഴ്ത്തിക്കെട്ടാനായിട്ട് ശ്രമിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. നിങ്ങളെ താഴ്ത്തിക്കെട്ടിക്കഴിഞ്ഞാൽ സ്വയം വലുതാകുമെന്ന് വിശ്വസിക്കുന്ന ചില വിഡ്ഢികളാണ് അവർ. അവരെ അവഗണിക്കുന്നതാണ് നല്ലത്. സ്വന്തം കഴിവുകൊണ്ട് വളരാൻ കഴിയാത്തവരാണ് മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തി ഉയരങ്ങളിലെത്താനായിട്ട് ശ്രമിക്കുന്നത്. ഒരാളെ മോശക്കാരനാക്കിക്കഴിഞ്ഞാൽ താൻ വലിയവനാകുമെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം വേറെയുണ്ടോ? ഇല്ല. അവരുടെ ഉള്ളിലെ ഈ അപകർഷതാബോധമാണ് വിമർശനങ്ങളായിട്ടിങ്ങനെ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ മുറിപ്പെടുത്താനായിട്ട് ഒരിക്കലും അനുവദിക്കരുത്. ഒരു സിംഹം ഒരിക്കലും തെരുവിലുണ്ടാവുന്ന കുരക്കലുകൾ ശ്രദ്ധിക്കാറില്ല. കാരണം സിംഹത്തിന് അതിൻ്റെ കരുത്ത് എന്താണെന്നറിയാം. നിങ്ങളും അങ്ങനെയാവണം. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളെ വിമർശിക്കുന്നവർക്ക് മറുപടി നൽകാനായിട്ട് സമയം പാഴാക്കരുത്. നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ വിജയമായിരിക്കണം. അവഗണനയാണ് ഇത്തരം മനുഷ്യർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. നിങ്ങളുടെ മൂല്യം ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളാണ്, അല്ലാതെ ഒരിക്കലും മറ്റുള്ളവരുടെ വാക്കുകളല്ല. നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവർ സത്യത്തിൽ നിങ്ങളുടെ വളർച്ചയെ പേടിക്കുന്നവരാണ്. ആ ഭയത്തെ അവർ പരിഹാസങ്ങൾ കൊണ്ട് മറച്ചു പിടിക്കുന്നു എന്ന് മാത്രം. അവരെ അവരുടെ വിഡ്ഢിത്തങ്ങളായിട്ട് വിടുക. നിങ്ങൾ ആകാശത്തോളം ഉയരത്തിൽ പറക്കാനായിട്ട് തയ്യാറെടുക്കുക. ലോകം എന്നും അങ്ങനെയാണോ? നക്ഷത്രങ്ങളെ നോക്കി കുറയ്ക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? എന്ന് കരുതിയിട്ട് നക്ഷത്രങ്ങൾ അവരുടെ പ്രകാശം കുറയ്ക്കുമോ? ഇല്ല, ഒരിക്കലും പ്രകാശം കുറയ്ക്കാൻ പോകുന്നില്ല. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യരിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിഡ്ഢികളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ സമാധാനം വിട്ടുകൊടുക്കരുത്.

0: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
1: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
0: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് ഇഎംഐയും കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
2: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. ടിഎൻസി അപ്ലൈ.
3: ഈ ഓണത്തിന് സ്വാദൂറുന്ന വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ് ഒരുങ്ങിക്കഴിഞ്ഞു. പാലട പ്രഥമനും ഗോതമ്പ് പായസവും ഉൾപ്പെടെ 25 നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഇടശ്ശേരി കാറ്ററിംഗിന്റെ ഓണസദ്യ കിറ്റ്. 5 കഴിക്കാവുന്ന കിറ്റ് വെറും 2,100 രൂപയ്ക്ക്. ബുക്കിംഗ് ഓഗസ്റ്റ് 23 ഞായറാഴ്ച വരെ മാത്രം. ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ കൗണ്ടറുകളിൽ നിന്ന് കൊതിയൂറും പാലട പ്രഥമൻ ലഭ്യമാണ്. സദ്യ കിറ്റുകൾ ബുക്ക് ചെയ്യാനായി വിളിക്കൂ 8592880080. ഇടശ്ശേരി കാറ്ററിംഗ് സർവീസ്, ചിറ്റൂർ റോഡ്, വാളറ നാട്ടുകൽ.
4: ഒറ്റപ്പാലത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾക്ക് പുതിയ മേൽ വിലാസം.
5: AD2 ലൈസൻസ് ഉള്ള അഹല്യ ഫിൻഫോറെക്സ് ഒറ്റപ്പാലം KH ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: സുരക്ഷിതമായ ഗോൾഡ് ലോൺ, വിദേശ പണവിനിമയം, ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാം ഒരൊറ്റക്കുട കീഴിൽ.
5: നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി വിശ്വാസത്തോട് സന്ദർശിക്കുക
4: അഹല്യ ഫിൻഫോറെക്സ് KH ബിൽഡിംഗ്, ഒറ്റപ്പാലം.
6: 2026 ന്യൂ കിയ സീറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80 സ്മാർട്ട് ഫീച്ചറുകൾ.
7: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സീറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
9: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
10: ചില ശബ്ദങ്ങൾ പാടുകയല്ല, നമ്മുടെ ഓർമ്മകളിൽ പതിയുകയാണ് ചെയ്യുക. റിയാലിറ്റി ഷോയുടെ വേദിയിൽ നിന്ന് പിന്നണി ഗാന രംഗത്തേക്കെത്തി മലയാളത്തിലും തമിഴിലും തെലുഗിലും നിരവധി ഭാഷകളിൽ തന്റെ ശബ്ദം കൊണ്ട് ശ്രദ്ധ നേടിയ ഗായകനാണ് നിഖിൽ മാത്യു. 2006 റിയാലിറ്റി ഷോയുടെ ആദ്യ സീസണിൽ വിജയമായതോടെയാണ് അദ്ദേഹത്തിന്റെ ഒരു സംഗീത യാത്രയ്ക്ക് വലിയൊരു വഴിത്തിരിവുണ്ടാവുന്നത്. തുടർന്ന് മലയാളത്തിലെ ഒട്ടേറെ ഗാനങ്ങൾ, അടലിന്റെ ആഴങ്ങളിൽ, കാർമുകിലിൽ, പിടഞ്ഞുണരും, അങ്ങനെ മലയാളികൾ ഏറ്റെടുത്ത നിരവധി ഗാനങ്ങളിലൂടെ നിഖിലിന്റെ ശബ്ദം നമ്മുടെ സംഗീതാനുഭവത്തിന്റെ ഒരു ഭാഗമായി മാറി. ആ ശബ്ദത്തിന് പിന്നിലെ സംഗീതയാത്രയും ഓർമ്മകളും സ്വപ്നങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 RG ഹീരയാണ് ജോയിൻ ചെയ്യുന്നത്. ഒരു പ്ലേബാക്ക് സിംഗർ ആകുന്നു, കർണാട്ടിക് മ്യൂസിക് പഠിക്കുകയും വളരെ ചെറുപ്പത്തിൽ തന്നെ കോമ്പറ്റീഷനിലൊക്കെ പാടി മ്യൂസിക്കിനോട് വളരെയധികം സ്നേഹം സൂക്ഷിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ അദ്ദേഹം മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയും ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട ഗാനങ്ങളുടെ കൂട്ടത്തിൽ നിഖിൽ മാത്യു എന്ന ഗായകന്റെ ശബ്ദവും നമ്മൾ കേട്ടു തുടങ്ങി. സോ ഇന്ന് നമ്മൾ ആദ്യം കേൾക്കുന്നത് മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിൽ ബിജിബാൽ കമ്പോസ് ചെയ്ത് സന്തോഷ് വർമ്മ വരികൾ എഴുതിയ ഒരു ഗാനമാണ്. നിഖിലും ബിജിബാലും ചേർന്നിട്ടാണ് ഈ പാട്ട് ആലപിച്ചിട്ടുള്ളത്. അപ്പൊ നിഖിലിന്റെ ശബ്ദത്തിൽ ഈ പാട്ട് നമ്മൾ കേൾക്കാൻ പോവാണ്. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിഖിൽ മാത്യു എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു റൊമാൻറ്റിക് പാട്ട് പാടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിഖിൽ മാത്യു എന്ന ഗായകന്റെ ശബ്ദം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു MBA ഗ്രാജുവേറ്റ് ആയിട്ട് കൂടി സിനിമയാണ് അല്ലെങ്കിൽ പാട്ടാണ് തൻ്റെ ജീവിതം എന്ന് തിരിച്ചറിയുകയും വളരെ പെട്ടെന്ന് തന്നെ ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും പിന്നീട് റിയാലിറ്റി ഷോയുടെ ഭാഗമാവുകയും അങ്ങനെ ഒരുപാട് പാട്ടുകൾക്ക് ശബ്ദം നൽകുകയും ചെയ്തു. ഒരു കോട്ടയംകാരനായ നിഖിൽ മാത്യുവിന് ഹാരിഷ് ജയരാജ് എന്ന സംഗീത സംവിധായകനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നടന്നൊരു റിയാലിറ്റി ഷോ ആയിരുന്നു. അങ്ങനെയാണ് ഭീമ എന്ന 2006 ചിത്രത്തിൽ എനദൂരെ എന്ന ഗാനവുമായി ഹാരിഷ് ജയരാജ് നിഖിൽ മാത്യുവിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ തമിഴ് സോങ്, ആദ്യം റിലീസ് ചെയ്ത തമിഴ് ഗാനം നിഖിൽ മാത്യുവിന്റെ ശബ്ദത്തിൽ നമ്മൾ കേട്ടത്. ഈ സിനിമ ഇറങ്ങിയ ഒരുപാട് വർഷങ്ങൾ പിന്നിട്ടുവെങ്കിലും ഈ പാട്ടും ഈ പാട്ടുകാരനും ഒരുപാട് പേരുടെ ഫേവറിറ്റ് പാട്ടുകളിൽ ഒന്നാണ്. എന്റെ പ്ലേലിസ്റ്റിലും ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ചില പാട്ടുകളിൽ ഒന്ന് നിഖിൽ മാത്യുവിന്റെ ശബ്ദത്തിലുള്ള എനദൂരെ എന്ന് പറഞ്ഞ ഈ പാട്ട് തന്നെയാണ്. ഹാരിഷ് ജയരാജ് കമ്പോസ് ചെയ്ത്, യുഗഭാരതി വരികൾ എഴുതി, നിഖിൽ മാത്യുവും സാധന സർഗം ആൻഡ് ചിന്മയി ചേർന്ന് പാടിയ ഈ മനോഹര ഗാനം പ്ലേ ചെയ്യാതെ എങ്ങനെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കംപ്ലീറ്റ് ആവുക? സോ ഇന്ന് നമ്മൾ ആ പാട്ട് തന്നെയാണ് കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിഖിൽ മാത്യു എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരേ പാട്ട് പല ഗായകരുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ അത് പലതരം എക്സ്പീരിയൻസസ് ആണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൂന്നാമതൊരാൾ എന്ന സിനിമയിലെ നിലാവിന്റെ തൂവൽ എന്ന ഗാനം രണ്ട് ശബ്ദങ്ങളിൽ നമ്മൾ കേട്ടു, ആ രണ്ട് ശബ്ദങ്ങളും നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് പറയണം. നിലാവിന്റെ തൂവൽ എന്ന ഈ മനോഹരമായ റൊമാൻറ്റിക് സോങ് ആക്ച്വലി ഔസേപ്പച്ചനാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിഖിൽ മാത്യു എന്ന ഗായകനെ ഔസേപ്പച്ചൻ വിളിച്ചത് ഇതിൻ്റെ ഒരു ട്രാക്ക് പാടാൻ അല്ലെങ്കിൽ ഒന്ന് പാടിപ്പിച്ചു നോക്കാം എന്നുള്ള ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. നിഖിൽ മാത്യു വരുന്നു, പാട്ട് പാടുന്നു, ഓക്കെ എന്ന് പറഞ്ഞ് ആ പാട്ട് മാറ്റിവെക്കപ്പെടുന്നു. ജി വേണുഗോപാൽ എന്ന അതുല്യ ഗായകനാണ് ആ പാട്ട് പാടിയിട്ടുള്ളത്. പക്ഷെ ഔസേപ്പച്ചൻ ഈ പാട്ട് നിഖിൽ മാത്യുവിനെ കൊണ്ട് പാടിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന് രണ്ട് വേർഷനും ഇഷ്ടപ്പെട്ടു. ജി വേണുഗോപാൽ പാടിയ നിലാവിന്റെ തൂവൽ എന്ന ഗാനം മറ്റൊരു ഫീലിംഗ് നമുക്ക് തരുമ്പോൾ, നിഖിൽ മാത്യു പാടിയ നിലാവിന്റെ തൂവൽ എന്ന ഗാനം വേറൊരു അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ നിഖിൽ മാത്യു എന്ന ഗായകന്റെ ആ പാട്ട് അദ്ദേഹത്തിന് സിനിമയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിലും ആ സമയത്ത് ഇറങ്ങിയ സി ഡി വേർഷനിൽ നിഖിൽ മാത്യുവിന്റെ പാട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ മലയാളം സിനിമയിലെ ഗാനം പുറത്തിറങ്ങുന്നത് നിലാവിന്റെ തൂവൽ എന്ന പാട്ടാണ്. മൂന്നാമതൊരാൾ എന്ന സിനിമയിൽ അങ്ങനെ നിഖിൽ മാത്യുവിന്റെ ശബ്ദം മലയാളികൾക്കിടയിലേക്ക് പതുക്കെ എത്തി. ഔസേപ്പച്ചൻ കമ്പോസ് ചെയ്ത് ജി വേണുഗോപാലും മഞ്ജരിയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വരികൾ എഴുതിയിട്ടുള്ളത് ഷിബു ചക്രവർത്തിയാണ്. സോ നമുക്ക് നിഖിൽ മാത്യുവിന്റെ വേർഷൻ അല്ല, നമ്മളിപ്പോ വേണുഗോപാൽ പാടിയിട്ടുള്ള വേർഷനാണ് കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

മലയാളിയായിരുന്നിട്ടും നിഖിൽ മാത്യുവിൻ്റെ പാട്ടുകൾ ആളുകൾ സ്വീകരിച്ചെങ്കിലും ഈ ഗായകനെ പറ്റിയും അല്ലെങ്കിൽ ഈ ഗായകന്റെ നേട്ടങ്ങളെ പറ്റിയും പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നിഖിൽ മാത്യു എന്ന ഗായകനെ മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത് കാർ മുഖിലിൻ എന്ന ഗാനവുമായിട്ടാണ്. ബാച്ചിലർ പാർട്ടി എന്ന സിനിമയിൽ നിഖിൽ മാത്യു എന്ന ഗായകൻ ഒരു ബ്രേക്ക് കൊടുത്ത ഗാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ തീർച്ചയായിട്ടും അത് ഈ പാട്ട് തന്നെയായിരിക്കും. റൊമാൻറ്റിക് പാട്ടുകൾ തീർച്ചയായിട്ടും നിഖിൽ മാത്യു എന്ന ഗായകന്റെ ശബ്ദത്തിൽ കേൾക്കാൻ വേറെ തന്നെ ഒരു ഫീലാണ്. ആ പാട്ടിനെ മുഴുവനായി ഉൾക്കൊണ്ട് ആ ശബ്ദത്തിന്റെ എല്ലാ ഭംഗിയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പാടാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കാർമുകിലിൻ പിടഞ്ഞുണരും എന്ന ഈ ഗാനം മലയാളികൾ ഏറ്റെടുത്തതും. എൻ്റെ ഇതൊരു ഡ്യുവറ്റ് ഗാനമാണ്, ഇതിൻ്റെ ഫീമെയിൽ സിംഗർ ശ്രേയാ ഘോഷാലാണ് എന്നറിയാതെയാണ് നിഖിൽ മാത്യു ഈ പാട്ട് പാടിയിട്ടുള്ളത്. അങ്ങനെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ പാട്ടിൽ തന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ശ്രേയാ ഘോഷാലാണ് എന്നറിയുന്നത്. സോ ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയായിരുന്നു ഇത്രയും പോപ്പുലറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് മലയാളികൾ ഏറെ സ്നേഹിക്കുന്ന, ഇപ്പോഴും ആളുകൾ അവരുടെ പ്ലേലിസ്റ്റിൽ സൂക്ഷിക്കുന്ന ഈ ഗാനം തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, രാഹുൽ രാജ് കമ്പോസ് ചെയ്ത്, ബാച്ചിലർ പാർട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി നിഖിൽ മാത്യുവും ശ്രേയാ ഘോഷാലും ചേർന്ന് പാടിയ ഈ മനോഹര ഗാനം. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ആർ ജി ഹീറ ഓൺ അഹല്യ FM 90.4. സ്റ്റേ ട്യൂൺഡ്.

റിയാലിറ്റി ഷോ വേദിയിൽ നിന്ന് സിനിമാ പിന്നണി ഗാന രംഗത്തേക്ക് വളർന്ന ഒരു സംഗീതയാത്ര. നിഖിൽ മാത്യു എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ, ഓർക്കുട്ട് ഒരു ഓർമ്മക്കൂട്ട് എന്ന സിനിമയിലാണ് പിന്നീട് നമ്മൾ നിഖിൽ മാത്യു എന്ന ഗായകന്റെ ശബ്ദം കേട്ടത്. നിഖിൽ മാത്യുവിന്റെ കോൺസേർട്ടുകൾക്ക് പോയിട്ടുള്ള ആൾക്കാർക്കറിയാം, നന്നായി വിസ്ലിംഗ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് നിഖിൽ. പാട്ടുകൾക്കിടയിലുള്ള ചെറിയ പോർഷൻസ് അല്ലെങ്കിൽ സിനിമയിലുള്ള പല പാട്ടിന്റെ പോർഷൻസും വിസിൽ ചെയ്ത് അദ്ദേഹം നന്നായി ആൾക്കാരെ എന്റർടൈൻ ചെയ്യാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഓർക്കുട്ട് ഒരു ഓർമ്മക്കൂട്ട് എന്ന സിനിമയിലേക്ക് വരുമ്പോൾ സാധാരണ പാടുന്ന ഒരു വേർഷനിൽ നിന്ന് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ട് അദ്ദേഹം ട്രൈ ചെയ്തൊരു പാട്ടാണ് മഴവിൽ തോണി എന്ന ഗാനം. കുറച്ച് ഫാസ്റ്റ് ബീറ്റിൽ പോകുന്ന ഈ പാട്ട് നിഖിൽ മാത്യുവും റിമി ടോമിയും ചേർന്നാണ് പാടിയിട്ടുള്ളത്. ഈ സിനിമ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഈ പാട്ടുകൾ പലർക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത്. ഒരു ഡിഫറെന്റ് വേവ് ലെങ്തിൽ പോകുന്ന ഈ പാട്ട് വാസ് എ ടൈറ്റിൽ ട്രാക്ക്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സന്തോഷ് വർമ്മ വരികൾ എഴുതി നിഖിൽ മാത്യുവും റിമി ടോമിയും ചേർന്ന് പാടി, ലീല ഗിരീഷ് കുട്ടൻ കമ്പോസ് ചെയ്ത ഈ ഗാനം ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിഖിൽ മാത്യു എന്ന ഗായകനെ നമ്മൾ ഓർക്കുകയാണ്. നിങ്ങളോടൊപ്പം മഹലി FM 90.4 ൽ RG ഹീറോ. സ്റ്റേ ട്യൂൺഡ്.

ഒരു ലൈവ് പെർഫോമൻസിൽ അഴലിന്റെ ആഴങ്ങളിൽ എന്ന ഗാനം നേരിട്ട് കേൾക്കാൻ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. എങ്ങനെയാണ് ആ പാട്ടിനെയും എങ്ങനെയാണ് ഈ പാട്ടുകാരനെയും ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അത്രയും ഇമോഷണൽ ആയിട്ടുള്ള, അത്രയും ഡെപ്ത് ഉള്ള, നമ്മുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പാട്ട് തന്നെയാണ് അഴലിന്റെ ആഴങ്ങളിൽ എന്ന ഗാനം. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അന്ന് ഈ പാട്ട് കമ്പോസ് ചെയ്ത ഔസേപ്പച്ചൻ ഇങ്ങനെ ഒരു പാട്ട് നിഖിൽ മാത്യു എന്ന ഗായകൻ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഓക്കെ സർ എന്ന് മാത്രമാണ് നിഖിൽ പറഞ്ഞത്. പക്ഷെ ഔസേപ്പച്ചനൊരു ഒരു ഒരു ഭയമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ പാട്ട് ഇഷ്ടപ്പെടുമോ, ഇതൊരു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ളൊരു പാട്ടാണ്, ഇഷ്ടപ്പെട്ടുവോ, അല്ലെങ്കിൽ എന്താണ് ഈ പാട്ടിനെ പറ്റി ഒരു അഭിപ്രായവും നിഖിൽ മാത്യു പറയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ പാട്ടിനെ പറ്റി ചോദിക്കുകയും നല്ല പാട്ടാണ് സർ പാടാം എന്ന് പറയുകയും ചെയ്യുന്നത്. അങ്ങനെ വരുന്നു, റെക്കോർഡ് ചെയ്യുന്നു. പക്ഷെ പാടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലല്ല ആ പാട്ട് പുറത്തേക്ക് വന്നത്. പക്ഷെ കാരണം അന്നത്തെ ആ ഒരു ചെറിയ പ്രായത്തിൽ ആ പാട്ട് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ നിഖിൽ മാത്യു എന്ന ഗായകന് സാധിച്ചു കാണില്ല. പക്ഷേ ഔസേപ്പച്ചൻ എന്ന സംഗീത സംവിധായകൻ അദ്ദേഹത്തിന് എന്ത് വേണമെന്ന് കൃത്യമായ ധാരണയുള്ള ഒരു സംഗീത സംവിധായകൻ ആയതുകൊണ്ട് തന്നെ നിഖിലിന് കൂടുതൽ ആ പാട്ടിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ ഒരു ഇമോഷൻ പറഞ്ഞു കൊടുക്കുകയും ആ ഡെപ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ആ പാട്ട് പാടിയതും അത് അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ളൊരു ഒരു ഔട്ട്പുട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഈ പാട്ട് നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ രീതിയിലേക്കായിട്ടുള്ളത്. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള, വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഈ പാട്ട് തീർച്ചയായിട്ടും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഗാനമാണ്. ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ ഒരു ഹമ്മിങ് കേട്ടാൽ തന്നെ ഈ പാട്ടിലേക്ക് നമ്മൾ ഏറെ അങ്ങ് വീഴുന്നൊരു ഫീലാണ്. അത്രയും മനോഹരമായി തന്നെ നിഖിൽ മാത്യുവിൻ്റെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ചിലപ്പോൾ നമ്മൾ മറന്നുപോയ ചില ഓർമ്മകൾ അല്ലെങ്കിൽ ചില വേദനകളൊക്കെ ചിലപ്പോൾ ഹീലാവാൻ ഈ ഒരൊറ്റ പാട്ട് മതിയായിരിക്കും. പലരുടെയും നൈറ്റ് പ്ലേലിസ്റ്റിൽ തീർച്ചയായും ഉണ്ടാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഈ ഗാനം തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിൽ വയലാർ ശരത്ചന്ദ്രവർമ്മ വരികൾ എഴുതി, ഔസേപ്പച്ചൻ കമ്പോസ് ചെയ്ത്, നിഖിൽ മാത്യു പാടിയ ഈ പാട്ട് ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ട് കേൾക്കുമ്പോൾ ചില ശബ്ദങ്ങൾ പെട്ടെന്നാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നെ ആ ശബ്ദം കേൾക്കുന്ന ഓരോ തവണയും ആ പാട്ടിനൊപ്പം ചില ഓർമ്മകളും മനസ്സിലേക്ക് വരും. അങ്ങനെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ശബ്ദമാണ് നിഖിൽ മാത്യുവിൻ്റേത്. പക്ഷെ മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും അദ്ദേഹം നിരവധി ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അങ്ങനെ തമിഴിൽ റിലീസ് ചെയ്ത ഒരു സിനിമയായിരുന്നു എൻട്രെൻഡ്രൂം എന്ന സിനിമ. ആൻഡ് ഈ സിനിമയിലെ നേരടി ഉളിയിൽ എന്ന് പറഞ്ഞൊരു മനോഹര ഗാനവും നിഖിൽ മാത്യുവിൻ്റെ ശബ്ദത്തിൽ പിറവിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 1 hour റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്ത ഒരു ഗാനം, വളരെ കൂളായിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ ഒരു പാട്ടാണ്. ഒരു പ്യുവർ ലവ് സോങ് ആണ്. ആൻഡ് ധരൺ എന്ന് പറയുന്ന ഒരു മ്യൂസിക് കമ്പോസറാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വളരെ ഭംഗിയായി തമിഴ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ തന്നെയാണ് നിഖിൽ മാത്യു. എനദൂരെ എന്നൊരു ഗാനം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തോന്നില്ല ഇത് തമിഴ് അറിയാത്ത അല്ലെങ്കിൽ ഒരു മലയാളിയാണ് പാടിയതെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് നേരടി ഉളിയിൽ എൻട്രെൻഡ്രൂം എന്ന സിനിമയിലെ ഈ പാട്ടും നമുക്ക് കേൾക്കാൻ സാധിക്കുക. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം മഹലി FM 90.4 RG ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പാട്ട് കേട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

വിദ്യാസാഗർ എന്ന മ്യൂസിക് കമ്പോസറിനൊപ്പവും നിഖിൽ മാത്യു എന്ന ഗായകൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ എഫ് എം 90.4 നിങ്ങളോടൊപ്പം ആർ ജി ഹീര. നിഖിൽ മാത്യു എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാസാഗർ ഗാനം പാടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു മാജിക് ടച്ചിന്റെ പാട്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. ആൻഡ് അങ്ങനെ തന്നെയാണ് നിഖിൽ മാത്യുവിനും വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകനോടൊപ്പമുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടികളും എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് വിദ്യാസാഗർ നിഖിൽ മാത്യു എന്ന ഗായകനിലേക്ക് എത്തുന്നത്. ആൻഡ് വിദ്യാസാഗർ എന്ന കമ്പോസറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാട്ടുകളും മോസ്റ്റ്ലി അദ്ദേഹം ഹാർമോണിയം വെച്ച് പാടി തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ ട്യൂൺ പഠിക്കുന്നത്. പക്ഷെ നിഖിൽ മാത്യുവിന് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. വിദ്യാസാഗർ സർ പറയുന്ന ആ ഒരു ട്യൂൺ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ, പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സമയമെടുത്തോളൂ, ഭംഗിയായിട്ടത് പഠിപ്പിക്കാൻ വളരെ വലിയ മനസ്സുള്ള ഒരാൾ തന്നെയാണ് വിദ്യാസാഗർ. സോ അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ പാട്ടും നിഖിൽ മാത്യുവിൻ്റെ ഒരു യൂഷ്വൽ സ്റ്റൈലിൽ വരുന്ന ഒരു പാട്ടല്ല എങ്കിലും ഒരു ഡിഫറെൻറ്റ് ബീറ്റിൽ, ഒരു ഡിഫറെൻറ്റ് താളത്തിൽ, ഒരു വിദ്യാസാഗർ ടച്ചുള്ള ഒരു പാട്ട് തന്നെയാണ്. സോ ഈ പാട്ടും കൂടെ നമുക്ക് കേൾക്കണം. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അഹല്യ എഫ് എം 90.4 നിങ്ങളോടൊപ്പം ആർ ജി ഹീര, ഫ്രാങ്കോയും നിഖിൽ മാത്യുവും ചേർന്ന് പാടിയ പാട്ട്. വയലാർ ശരത് ചന്ദ്രവർമ്മ വരികൾ എഴുതി, വിദ്യാസാഗർ കമ്പോസ് ചെയ്ത് പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന സിനിമയിലെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

കുറച്ച് നാളുകൾക്ക് ശേഷം മലയാള സിനിമയിലേക്ക് നിഖിൽ മാത്യു എന്ന ഗായകന്റെ ശബ്ദത്തിന്റെ ഒരു ആഴം തിരിച്ചറിഞ്ഞ ഒരു ഗാനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ അത് ബിടെക് എന്ന സിനിമയിലെ ഒരു ഗാനം തന്നെയാണ്. ഒരൊറ്റ ശബ്ദത്തിൽ എത്രത്തോളം വികാരങ്ങൾ പറയാൻ കഴിയും എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഈ സിനിമ, ഈ പാട്ട്. പ്രണയം, വിരഹം, സന്തോഷം, ഒരു പ്രൊട്ടസ്റ്റ്, എല്ലാ ഭാവങ്ങളുമുള്ള ഒരു സിനിമയെ അതിൻ്റെ ഏറ്റവും കാച്ചിക്കുറുക്കിയ ഒരു ഫോമിൽ നമുക്ക് കിട്ടുന്നത് ആ സിനിമയിലെ പാട്ടുകളിലൂടെയാണ്. അങ്ങനെ ആ പാട്ടിനെ പറ്റി ഏറ്റവും നല്ലൊരു ശബ്ദമായി തിരഞ്ഞെടുത്തത് നിഖിൽ മാത്യുവിന്റെ ശബ്ദമായിരുന്നു. ഒരേ നില എന്ന് പറയുന്ന ഈ ഒരു ഗാനം ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള, ഇപ്പോഴും ആ സ്ഥാനം അങ്ങനെ തന്നെ തുടരുന്ന ഒരു ഗാനമാണ്. ആസിഫ് അലിയും അപർണ ബാലമുരളിയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഈ സിനിമയിലെ ഈ ഗാനം എനിക്ക് തോന്നുന്നു വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു മൊമെന്റിലാണ് അത് പ്ലേ ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും ഭംഗിയായി തന്നെ നിഖിൽ മാത്യുവിന്റെ ശബ്ദത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഹരിനാരായണൻ വരികൾ എഴുതി, രാഹുൽ രാജ് കമ്പോസ് ചെയ്ത്, ബിടെക് എന്ന സിനിമയ്ക്ക് വേണ്ടി നിഖിൽ മാത്യു പാടിയ ഈ ഗാനം. ഓർമ്മയിലുണരും ഗാനങ്ങൾ, നിഖിൽ മാത്യു എന്ന ഗായകനെ ഓർക്കുകയാണ് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. അഹലി FM 90.4 ആണ്. ദിസ് ഇസ് RJ ഹീറ വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഒരു മനോഹരമായ ശബ്ദം, അത് വളരെ ഭംഗിയായി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഗായകനാണ് നിഖിൽ മാത്യു. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിഖിലിൻ്റെ ഒരുപാട് നല്ല പാട്ടുകൾ ഇനിയും നമുക്ക് സംസാരിക്കാനുണ്ട്. പക്ഷേ സമയപരിമിതി മൂലം നമ്മൾ അവസാനത്തെ ഒരു ഗാനത്തിലേക്ക് കടക്കുകയാണ്. തൊട്ടപ്പൻ എന്ന സിനിമയിൽ PS റഫീഖ് വരികൾ എഴുതിയൊരു മനോഹരമായ ഒരു ഗാനമുണ്ട്, മീനൈ ചെമ്പുള്ളി. ഒരു ഗ്രാമീണ ജീവിതം കാണിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു നോർമൽ ലൈഫും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പ്രണയത്തെയും അതിൻ്റെ ഒരു തീവ്രതയൊക്കെ കാണിക്കുന്ന ഒരു മനോഹരമായ ഗാനം. ഈ ഗാനം നിഖിൽ മാത്യുവിൻ്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു ഫീലാണ് നമുക്ക്. സോ ഈ പാട്ടും എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ്. സോ ഈ പാട്ടാണ് നമ്മൾ അവസാനമായിട്ട് കേൾക്കാൻ പോകുന്നത്. തൊട്ടപ്പൻ എന്ന സിനിമയിൽ PS റഫീഖ് വരികൾ എഴുതി, ലീല ഗിരീഷ് കുട്ടൻ കമ്പോസ് ചെയ്ത ഗാനം മീനൈ ചെമ്പുള്ളി എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിഖിൽ മാത്യു എന്ന ഗായകന്റെ ഒരു സംഗീത യാത്രയായിരുന്നു ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. പക്ഷെ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കേട്ട് നമുക്ക് മതിയായിട്ടില്ല എന്ന് വേണം പറയാൻ. ഇനിയും പാട്ടുകൾ ഉണ്ടാകട്ടെ. അദ്ദേഹം പാടിയ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ ഇനിയും ഒരുപാട് കാലം നിലനിൽക്കട്ടെ. ഇനി വരാനിരിക്കുന്ന ഒരുപാട് നല്ല പാട്ടുകൾക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് RG ഹീര ഓൺ അഹല്യ FM 90.4. മറ്റൊരു ദിവസം മറ്റൊരു പാട്ട് കഥയുമായി നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ. ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലും
2: 5-star BN cap സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
1: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
2: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, movement that inspires.
4: എന്താ ചേട്ടാ ഒരു വിഷമം?
5: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
4: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
6: മൈജി ഓണം മാസ് ഓണം Season 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
8: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് since 1962.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.